പാമകാമരി സരിഗമഹാഗണപതി പരിസരി സ നിരിപമ സരിഗമഹാഗണപതി നിത്ത നിപ്പ നിപ്പ മരി സരി സമസപ സനി മഹാഗണപതി ബനി ബനി ബനി ബമ ബനി ബനി ബനി ബനി ബരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി ധരി

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കുമ്പളങ്ങി പാലം പണി 45% പൂർത്തിയായി. ആലപ്പുഴ എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പാലം. 32.48 കോടി രൂപ ചെലവിട്ടാണ് പാലം നിർമ്മിക്കുന്നത്. കിഫ്ബിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് നിർമ്മാണ ചുമതല. പാലവും അപ്രോച്ച് റോഡും രണ്ടു വശങ്ങളിലും താൽക്കാലിക ബോട്ട് ജെട്ടിയും സ്ഥാപിച്ചതിനു ശേഷമായിരുന്നു പാലം പണി തുടങ്ങിയത്. ഒരു തൂണിനായി 60 മീറ്റർ മുതൽ 65 മീറ്റർ താഴ്ചയിൽ 6 കോൺക്രീറ്റ് പൈലുകളാണ് സ്ഥാപിച്ചത്. ഇത്തരത്തിൽ 9 തൂണുകൾക്കായി 58 കോൺക്രീറ്റ് പൈലുകളുടെ നിർമ്മാണം പൂർത്തിയായി. 6 തൂണുകൾക്കുള്ള പൈലുകൾക്ക് മുകളിൽ പൈൽ ക്യാപ്പിന്റെ കോൺക്രീറ്റും പൂർത്തിയായി. ഇനി 3 പൈൽ ക്യാപ്പുകൾ സ്ഥാപിക്കണം. ഇതിൽ 2 തൂണിന്റെ പൈൽ ക്യാപ്പ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത് കായലിലാണ്. കാലവർഷം മൂലം കായലിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കായലിൽ നിർമ്മിക്കുന്ന 2 തൂണുകൾക്കുള്ള പൈൽ ക്യാപ്പ് സ്ഥാപിക്കാനായില്ല. ജലനിരപ്പ് താഴ്ന്നതിനു ശേഷം വേലിയിറക്ക സമയത്ത് പൈൽ ക്യാപ്പിന്റെ തട്ടൊരുക്കുന്നതിന് കമ്പികൾ കെട്ടി കോൺക്രീറ്റ് സ്ഥാപിക്കും. പൈലുകൾക്ക് മുകളിൽ പൈൽ ക്യാപ്പ് സ്ഥാപിച്ചതിനു ശേഷം ഇതിനു മുകളിലേക്ക് ഇരുമ്പിന്റെ എൻ ഗർഡർ സ്ഥാപിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചതിനു ശേഷമാണ് ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. കുമ്പളങ്ങി ഭാഗത്ത് 110 മീറ്ററും അരൂർ ഭാഗത്ത് 136 മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡുകൾ BMBC നിലവാരത്തിൽ നിർമ്മിക്കും. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ ജോലികളുടെ ഭാഗമായി അടിമാലയിൽ നടക്കുന്ന 4-വരി പാതയുടെയും ഡിവൈഡറിന്റെയും നിർമ്മാണ ജോലികൾ തടസ്സമില്ലാതെ തുടരും. ടൌണിൽ നടന്നുവരുന്ന ഡിവൈഡർ നിർമ്മാണത്തിനും വീതി സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പത്തിനും വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ചില വ്യാപാരികളും രംഗത്തെത്തിയിരുന്നു. ഇതോടെ നവീകരണ ജോലികൾ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായി അടിമാലി പഞ്ചായത്ത് വിളിച്ചുകൂട്ടിയ സർവകക്ഷി യോഗത്തിലാണ് NHAI പ്രോജക്ട് ഡയറക്ടർ P. പ്രദീപ് കുമാർ നയം വ്യക്തമാക്കിയത്. അടിമാലി ടൌണിൽ 1 കിലോമീറ്റർ ദൂരത്തിൽ 4-വരി പാത, എറണാകുളം ഇടുക്കി ജില്ലകളിലായി പാത കടന്നുപോകുന്ന വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ ഭൂമി ഏറ്റെടുത്ത വീതി കൂട്ടൽ, മൂന്നാർ ഉൾപ്പെടെയുള്ള 7 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ വികസനം, 36 കേന്ദ്രങ്ങളിൽ ബസ് ഷെൽട്ടർ, വാട്ടർ അതോറിറ്റിയുടെ യൂട്ടിലിറ്റി ഫിറ്റിംഗ് തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടിമാലിയിൽ ആരംഭിച്ചിരിക്കുന്ന 4-വരി പാതയുടെ നിർമ്മാണത്തിന് 21 മീറ്റർ സ്ഥലമാണ് ഇപ്പോൾ ഏറ്റെടുക്കുന്നത്. 1 മീറ്റർ വീതിയിൽ പാതയുടെ നടുഭാഗത്ത് ഡിവൈഡറും ഇരുവശങ്ങളിലായി 10 മീറ്റർ വീതം വീതിയിൽ 2 വരിപ്പാത, ഓട, നടപ്പാത എന്നിങ്ങനെയാണ് 4-വരിപ്പാത ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അരൂർ തുറവൂർ ഉയരപ്പാതയുടെ അപ്രോച്ച് റോഡിനായി സ്ഥാപിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണിയൊരുക്കുന്നു. മഴ സമയത്ത് റോഡിൽ കുഴമ്പ് രൂപത്തിലാണ് മണൽ ഒലിച്ചിറങ്ങുന്നത്. അപ്രോച്ച് റോഡിന്റെ ഇരുവശവും കോൺക്രീറ്റ് കട്ടകൾ ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ശേഷം മണൽ നിറക്കുകയാണ് ചെയ്യുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് മണൽ ഒലിച്ചിറങ്ങാൻ കാരണമെന്നാണ് ജനങ്ങൾ പറയുന്നത്. കണിയാമ്പുഴ എരൂർ സീപോർട്ട് എയർപോർട്ട് റോഡിലെ ഗതാഗതക്കുരുക്കിന് ആശ്വാസമാകുന്നു. വൈറ്റില ഹബിൽ നിന്നാരംഭിക്കുന്ന ഈ പ്രധാന പാത 2 ഘട്ടങ്ങളിലായി വീതി കൂട്ടാൻ നടപടി തുടങ്ങിയെന്ന് ദീപക് ജോയ് MLA അറിയിച്ചു. വൈറ്റില ഹബ് മുതൽ സീപോർട്ട് എയർപോർട്ട് റോഡ് വരെയുള്ള പാത വീതി കൂട്ടുന്നത് 2 ഘട്ടമായി നടപ്പാക്കുമെന്നും മാധ്യമ

പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. തൃപ്പൂണിത്തുറ ഇരുമ്പുപാലം വിഷയത്തിൽ ഉമാ തോമസ് എംഎൽഎയോടൊപ്പം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടെന്നും പൈതൃക പാലം നിലനിർത്തണമെന്ന പലരുടെയും ആവശ്യം പരിഗണിച്ച് പദ്ധതിയിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും എംഎൽഎ അറിയിച്ചു. എസ് എൻ ജംഗ്ഷൻ പൂത്തോട്ട റോഡ് വീതി കൂട്ടൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും വാതുരുത്തി റെയിൽവേ മേൽപ്പാലം, ഇടക്കൊച്ചി സ്റ്റേഡിയം വിഷയങ്ങളിൽ എറണാകുളം എംഎൽഎ, കെസിഎ, കോർപ്പറേഷൻ എന്നിവരുമായി ചേർന്ന് ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. കെഎസ്ആർടിസിയുടെ എക്സിക്യൂട്ടീവ് എസി വോൾവോ ലക്ഷറി ബസ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ഓഗസ്റ്റ് 20 സർവീസ് ആരംഭിച്ചു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലാണ് എറണാകുളത്തേക്കും തിരിച്ചുമുള്ള സർവീസ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 പുറപ്പെട്ട് കൊല്ലം അയത്തിൽ, ആലപ്പുഴ കൊമാടി ഹൈക്കോടതി വഴി രാവിലെ 9:45 എറണാകുളത്തെത്തും. തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് ഇതേ റൂട്ടിലൂടെ രാത്രി 9:45 ബസ് തിരുവനന്തപുരത്ത് എത്തും. 36 പ്രീമിയം റിക്ലൈനിംഗ് സീറ്റുകളാണ് ബസ്സിലുള്ളത്. ഓരോ സീറ്റിലും വ്യക്തിഗത വിനോദ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മിനി റെഫ്രിജറേറ്ററും കോഫി മേക്കറും ഉൾപ്പെടുന്ന പാൻട്രി സംവിധാനവും ബസ്സിനുള്ളിൽ തന്നെയുള്ള ശുചിമുറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകളും മറ്റുപകരണങ്ങളും ചാർജ് ചെയ്യുന്നതിനുള്ള USB ചാർജിംഗ് പോർട്ടുകളും യാത്രയിലുടനീളം സൗജന്യ വൈഫൈ സൗകര്യവും ബസ്സിലുണ്ട്. ടിക്കറ്റുകൾ മുൻകൂട്ടി വാട്സാപ്പിലൂടെ ബുക്ക് ചെയ്യുന്നതിനായി 9447071021 എന്ന നമ്പർ ഉപയോഗിക്കാം. എന്റെ KSRTC നിയോ OPRS മൊബൈൽ ആപ്ലിക്കേഷൻ, മറ്റ് റിസർവേഷൻ കൗണ്ടറുകൾ എന്നിവ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാകും. ഗർഭിണിയായ യാത്രക്കാരുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാർ ശ്രദ്ധ നേടി. വൈക്കത്തുനിന്ന് വൈറ്റിലയിലേക്ക് സർവീസ് നടത്തുന്ന പ്രിയദർശിനി എന്ന ബസ്സിലാണ് ഗർഭിണിയായ യാത്രക്കാരിക്ക് സഹയാത്രക്കാരുടെയും ബസ് ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ തുണയായത്. 4 മാസം ഗർഭിണിയായ യുവതി വൈക്കത്തുനിന്നാണ് ബസ്സിൽ കയറിയത്. തെക്കൻ പറവൂർ കഴിഞ്ഞ ഉടനെ അസ്വസ്ഥത അനുഭവപ്പെട്ട ഇവർ ബോധരഹിതയായി. യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ ബസ് ഡ്രൈവർ തോട്ടകം സ്വദേശി PR രാജീവും കണ്ടക്ടർ മറവന്തുരത്ത് സ്വദേശി MS ഷൈജുവും ചേർന്ന് ബസ്സിൽ തന്നെ ആശുപത്രി ത്തിക്കാൻ തീരുമാനിച്ചു. ബസ് കടുത്ത ഗതാഗത കുരുക്ക് അവഗണിച്ച് ലൈറ്റുകൾ തെളിയിച്ച് വേഗത്തിൽ സഞ്ചരിച്ച് യുവതിയെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അഭിലാഷ് എന്ന സഹയാത്രികന്റെ സഹായത്തോടെയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പരിശോധനയ്ക്ക് ശേഷം യുവതിയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതിയുടെ ബന്ധുക്കളും ആശുപത്രിയിലെത്തി. രാജ്യത്തെ സൈബർ സുരക്ഷാ മേഖലയ്ക്ക് ദിശാബോധം നൽകാൻ കഴിയുന്ന കേരള സൈബർ സുരക്ഷാ ഉച്ചകോടി 5 സെപ്റ്റംബർ കൊച്ചി ലേ മെറീഡിയൻ ഹോട്ടലിൽ നടക്കും. നിർമ്മിത ബുദ്ധിയുടെ കാലത്തെ സൈബർ പ്രതിരോധശേഷി ഉച്ചകോടിയുടെ എന്നതാണ് പ്രധാന വിഷയം. ഒറാക്കിൾ, ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സിസ്കോ, സിസ്കലർ തുടങ്ങിയ പ്രമുഖ ആഗോള സാങ്കേതിക സ്ഥാപനങ്ങൾ ഉച്ചകോടിയുമായി സഹകരിക്കുന്നുണ്ട്. F9 ഇൻഫോടെക്കിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെയും കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. DSEI, ടൈ കേരള, കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവയാണ് മറ്റ് പ്രധാന പങ്കാളികൾ. ഹൈബിയുടെ MP, വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് മനോജ് എബ്രഹാം, എറണാകുളം ജില്ലാ കളക്ടർ G പ്രിയങ്ക, കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് അടക്കമുള്ളവർ പങ്കെടുക്കും. 1000-ൽ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. തത്സമയ AI അറ്റാക് സിമുലേഷനുകൾ, ടെക്നിക്കൽ മാസ്റ്റർ ക്ലാസുകൾ എന്നിവയും ഉച്ചകോടിയിലുണ്ടാകും. ടൂറിസം വികസനത്തിൽ സർക്കാരും സ്വകാര്യ പങ്കാളികളും ടീമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൂറിസം പ്രൊഫഷണൽസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഷൂട്ട് ദ റെയിൻ 2026 മൺസൂൺ സോക്കർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരും വർഷങ്ങളിൽ കൊച്ചിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഫിലിം സിറ്റി, മാരിടൈം മ്യൂസിയം, ഓഷനേറിയം തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകും. ഒരു കാലത്ത് കേരള ടൂറിസത്തിന്റെ ഓഫ് സീസണായിരുന്ന മൺസൂൺ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഏറ്റവും വിജയകരമായ ടൂറിസം സീസണായി മാറി. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ വലിയ തോതിൽ എത്തുന്നുണ്ട്. മാറിയ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. TJ വിനോദ്, MLA, കളക്ടർ G പ്രിയങ്ക എന്നിവർ പ്രസംഗിച്ചു. പരിസ്ഥിതി മലിനീകരണം, ജൈവ വൈവിധ്യ നഷ്ടം, കാലാവസ്ഥാ വ്യതിയാനം എന്നീ ആഗോള പ്രശ്നങ്ങളാണ് വർത്തമാന കാലത്തെ പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് അടിസ്ഥാനമെന്ന് ദേശീയ ഭൗമശാസ്ത്ര പഠന കേന്ദ്രം മുൻ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ അജയ്കുമാർ വർമ്മ പറഞ്ഞു. ഇവ ലഘൂകരിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തോട് പൊരുത്തപ്പെടാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മനോരമ ഓൺലൈൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചുറ്റുവട്ടം അവാർഡ് സീസൺ 7 ഭാഗമായുള്ള ശില്പശാലയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കാർബൺ അബ്സോർപ്ഷൻ നിരക്ക് ആശാവഹമാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസസിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടത്തിയ ക്ലാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമർജൻസി മെഡിക്കൽ സർവീസസ് സീനിയർ ഇൻസ്ട്രക്ടർ G രാജശേഖരൻ നായരുടെ നേതൃത്വത്തിൽ പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷാ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു.

രൂക്ഷമായ യാത്രാ തിരക്ക് പരിഗണിച്ച് ബംഗളൂരു കൊച്ചി വന്ദേഭാരത് എക്സ്പ്രസിന്റെ കോച്ചുകളുടെ എണ്ണം 16 ഉയർത്തി. നിലവിൽ 8 കോച്ചുകളുമായി സർവീസ് നടത്തുന്ന ട്രെയിനിന് പകരം 16 കോച്ചുകളുമായി വന്ദേഭാരത് തിങ്കളാഴ്ച മുതൽ സർവീസ് ആരംഭിച്ചു. എറണാകുളം ബംഗളൂരു റൂട്ടിലെ യാത്രാ തിരക്ക് പരിഗണിച്ച് കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു. തുടർന്ന് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനമായി. പുതിയ

പഠനവുമായി കഴിയുന്ന ആയിരക്കണക്കിന് മലയാളി യാത്രക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഓണത്തിനുള്ള തിരക്ക് കുറയ്ക്കാനും സഹായകമായ തീരുമാനമാണിത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തുന്നു. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 7:13 ഇടവേളയിൽ 8 അധിക ട്രിപ്പുകളാകും ഞായറാഴ്ച ഉണ്ടാവുക. ഈ ദിവസങ്ങളിൽ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ ഒരു ട്രെയിൻ കൂടി സജ്ജമായിരിക്കുമെന്നും KMRL അധികൃതർ അറിയിച്ചു. കൊച്ചിയുടെ പേരിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്നും ഇതിന് പരിഹാരമുണ്ടാകണമെന്നും ആവശ്യം ശക്തമാകുന്നു. പൊന്നുരുന്തിയിൽ പുതുതായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ സ്റ്റേഷന് കൊച്ചിയുടെ പേരിടണമെന്ന ആവശ്യമാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. കൊച്ചി സെൻട്രൽ എന്നാവണം സ്റ്റേഷന്റെ പേരെന്ന് ഒട്ടേറെ സംഘടനകളും ഗ്രൂപ്പുകളും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വില്ലിംഗ്ടൺ ഐലൻഡിൽ ഉണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷന് കൊച്ചി ഹാർബർ ടെർമിനസ് എന്നായിരുന്നു പേര്. നഗരത്തിൽ പിന്നീട് 2 റെയിൽവേ സ്റ്റേഷനുകൾ വന്നപ്പോഴും എറണാകുളം ടൗൺ, എറണാകുളം ജംഗ്ഷൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. ഈ വിഷയം സംബന്ധിച്ച് നഗരസഭ പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിനും റെയിൽവേക്കും കൈമാറുമെന്ന് മേയർ വി കെ മിനിമോൾ പറഞ്ഞു. ബംഗളൂരുവിലേക്കുള്ള വന്ദേഭാരത് എക്സ്പ്രസിലെ സീറ്റിൽ ചത്ത അണലിയെ കണ്ടെത്തി. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:20 കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന സർവീസ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. C6 കോച്ചിലെ 27 നമ്പർ സീറ്റിലാണ് ചത്ത നിലയിലുള്ള പാമ്പിനെ കണ്ടത്. ട്രെയിനിലെ ജീവനക്കാരെത്തി ചത്ത പാമ്പിനെ നീക്കി. യാത്രക്കാരിൽ ചിലർ പ്രകർത്തിയ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. റെയിൽവേ മന്ത്രാലയത്തെ ഉൾപ്പെടെ പരാമർശിച്ച് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പങ്കുവച്ചു. സംഭവത്തിൽ റെയിൽവേ അന്വേഷണം നടത്തുന്നുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് കൊച്ചിയിൽ വൻ സുരക്ഷാ ക്രമീകരണം സജ്ജമാക്കുന്നു. 1500+ ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി വിന്യസിക്കുക. ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും ഗതാഗത നിയന്ത്രണത്തിനുമാണ് മുൻഗണന. സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർമാരായ അരുൺ കെ പവിത്രൻ, അശ്വതി ജിജി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സിറ്റിയുടെ വിവിധ മേഖലകളിലായി 20 ഇൻസ്പെക്ടർമാർ, 160 SI, ASIമാർ, 80 വനിതാ ഉദ്യോഗസ്ഥർ, 900 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ, 80 അംഗ സ്പെഷ്യൽ ഷാഡോ ടീം, 30 അംഗ തൂഫാൻ ഡാൻസ് ഔഫ് ടീം, ഇന്റലിജൻസ് സംഘം, 1 കമ്പനി സായുധ പോലീസ് ഉൾപ്പെടെയാണ് 1500+ പോലീസിനെ നഗരത്തിൽ വിന്യസിക്കുക. നിലവിലെ പട്രോളിംഗ് വാഹനങ്ങൾക്ക് പുറമെ കൺട്രോൾ റൂമിന് കീഴിൽ 24 വാഹനങ്ങൾ, 4 പിങ്ക് പട്രോൾ, 1 ഹൈവേ പട്രോൾ എന്നിങ്ങനെ അധികമായി നിയോഗിക്കും. കൂടാതെ കൊച്ചി സിറ്റി പരിധിയിൽ അതിർത്തി പോലീസ് സ്റ്റേഷനുകളിൽ ബോർഡർ ചെക്കിംഗ്, സബ് ഡിവിഷൻ പരിധികളിൽ വാഹന പരിശോധന, തിരക്കേറിയ മാർക്കറ്റുകളിലും മറൈൻ ഡ്രൈവ്, ചാത്തിയാത്ത്, കലൂർ, വൈറ്റില, തൃപ്പൂണിത്തുറ, ഇടപ്പള്ളി, ഫോർട്ട് കൊച്ചി തുടങ്ങി നഗരത്തിലെ തിരക്കേറിയ 102 കേന്ദ്രങ്ങളിൽ ശക്തമായ പോലീസ് പരിശോധന ഏർപ്പെടുത്തും. ഹോട്ടലുകൾ, ബാറുകൾ, DJ പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. CCTV നിരീക്ഷണം ശക്തമാക്കും. നിയമവിരുദ്ധ പാർക്കിംഗിനെതിരെ നടപടി ശക്തമാക്കും. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പരമാവധി പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്രയിൽ ആവിഷ്കരിച്ച പാഞ്ചാലി വസ്ത്രാക്ഷേപം ടാബ്ലോ ഏറെ ജനശ്രദ്ധ നേടി. നിശ്ചല ദൃശ്യത്തിൽ ആകാശ് പാഞ്ചാലിക്ക് സാരി നൽകുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന കൃഷ്ണൻ കാഴ്ചക്കാരിൽ വലിയ അത്ഭുതവും കൗതുകവും സൃഷ്ടിച്ചു. ഐരേറ്റിൽ ബ്രദേഴ്സിന്റെ ഈ നിശ്ചല ദൃശ്യത്തിനായിരുന്നു ഇത്തവണ 1st സമ്മാനം ലഭിച്ചതും. ആളുകളെ അമ്പരിപ്പിച്ച ഈ ആകാശ കാഴ്ചയ്ക്ക് പിന്നിൽ കൃത്യമായ പ്ലാനിംഗും സുരക്ഷാ സജ്ജീകരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നിൽ പ്രവർത്തിച്ചത് വെൽഡിംഗ് വർക്ക്ഷോപ്പ് ഉടമ ദിനേശ് കുമാറാണ്. 1-ലധികം ആളുകൾ ഇതിൽ തൂങ്ങി നോക്കിയും വാഹനം ഓടിച്ചും നിർത്തിയും കുലുക്കം പരിശോധിച്ചും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് കലാകാരനെ ഇതിലേക്ക് കയറ്റിയത്. മുൻപും സമാന രീതിയിൽ അമ്പരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. തേങ്ങാ വില കുത്തനെ ഉയരുകയും അവശ്യഭക്ഷ്യ വസ്തുക്കളുടെ വില പൊതുവെ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കാതെ കേരഫെഡ് നിലകൊള്ളുന്നത് ആശ്വാസമായി. കേരഫെഡിന്റെ പ്രമുഖ ബ്രാൻഡായ കേര വെളിച്ചെണ്ണ പഴയ വിലയിൽ തന്നെ വിപണിയിൽ തുടരുന്നത് ഓണക്കാലത്ത് സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ഗുണമാണ് ചെയ്തത്. 1 ലിറ്റർ കേര വെളിച്ചെണ്ണയുടെ MRP 299 രൂപയാണ്. എന്നാൽ വിപണിയിലെ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇത് 270 രൂപ വരെ വിലയിൽ ലഭിക്കുന്നുണ്ട്. തേങ്ങാ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ വിലയും ഉയരുന്ന പതിവ് വിപണിയിൽ നിലനിൽക്കും. ാണ് കേരഫെഡിന്റെ കേര വെളിച്ചെണ്ണയുടെ വില മാറ്റമില്ലാതെ തുടരുന്നത് ശ്രദ്ധേയമാകുന്നത്. പ്രത്യേകിച്ച് ഓണക്കാലത്ത് അടുക്കള ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണയുടെ വില പിടിച്ചു നിർത്തുന്നത് കുടുംബ ബജറ്റിന് വലിയ ആശ്വാസമാണെന്ന് ജനങ്ങൾ പറഞ്ഞു.
ഉത്തര ധ്രുവത്തിലെ 90 ഡിഗ്രി പോയിന്റിൽ കാലുകുത്തുന്ന ആദ്യ മലയാളി എന്ന ബഹുമതിക്ക് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ മറൈൻ സയൻസസ് ഫാക്കൽറ്റി ഡീനും കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ അർഹനായി. റഷ്യൻ സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷന്റെ 7th രാജ്യാന്തര ആർട്ടിക് പര്യവേഷണ സംഘത്തിലെ രാജ്യാന്തര

വിദഗ്ധനായാണ് അദ്ദേഹം ഐസ് ബ്രേക്കർ ഓഫ് നോളജ് പദ്ധതിയുടെ ഭാഗമായി ഉത്തര ധ്രുവത്തിലേക്ക് യാത്ര നടത്തിയത്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കുട്ടികൾക്ക് വിജ്ഞാനം പകരാനുള്ള പര്യവേക്ഷണത്തിന്റെ ഭാഗമായുള്ള യാത്രയിൽ 22 രാജ്യങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 22 സ്കൂൾ വിദ്യാർത്ഥികളും 22 റഷ്യൻ വിദ്യാർത്ഥികളും 3 രാജ്യാന്തര വിദഗ്ധരും 22 റഷ്യൻ വിദഗ്ധരുമാണ് ഉണ്ടായിരുന്നത്. സാഹിത്യം, നാടകം, ആണവോർജം, മറൈൻ സയൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘത്തിലെ ഏക മലയാളിയും ബിജോയ് ആയിരുന്നു. വിദ്യാർത്ഥികളുടെ സംഘത്തിൽ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വിദ്യാർത്ഥിയും അംഗമായിരുന്നു. ഈ വർഷത്തെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള സംസ്ഥാനതല പുരസ്കാരം നേടിയ ചേർത്തല സ്വദേശി ആദിത്യന് കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പ്രഖ്യാപിച്ചു. കളമശ്ശേരി ആഷിസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന സംസ്ഥാനതല കർഷക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കേരളത്തിന്റെ പുതിയ പ്രതീക്ഷകളാണ് വിദ്യാർത്ഥികളെന്നും അവാർഡ് ജേതാവായ ആദിത്യൻ തന്റെ മികച്ച പ്രതിനിധിയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. നാളത്തെ കൃഷിക്ക് ഇന്നത്തെ കുട്ടികളിലൂടെ അടിത്തറ ഇടുക എന്ന കാഴ്ചപ്പാടോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് സംസ്ഥാന 2500 സ്കൂളുകളിൽ കതിർ കാർഷിക ക്ലബ്ബുകൾ നടപ്പാക്കും. ലോക ഭക്ഷ്യദിനമായ 14 തുടക്കമിടുന്ന ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ നടൻ മോഹൻലാലാണ്. അതോടൊപ്പം 2921 വിദ്യാലയങ്ങളിലെ കനിപ്പന്തൽ പദ്ധതിയിലൂടെ കുട്ടികളെ ഫലവൃക്ഷ കൃഷിയോടും പ്രകൃതിയോടും കൂടുതൽ അടുപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. കുട്ടികളെ കൃഷിയിലേക്ക് നയിക്കുന്നതിലൂടെ ലഹരി ഉൾപ്പെടെയുള്ള ദുഷ്പ്രവണതകളിൽ നിന്ന് അവരെ അകറ്റി ക്രിയാത്മക പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്ന സാമൂഹ്യ ലക്ഷ്യവും ഇതിനുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. സ്വന്തമായി വീടില്ലാതെ ഒറ്റമുറിയിൽ താമസിക്കുന്ന ആദിത്യൻ 44 സെന്റ് സ്ഥലത്ത് നെൽകൃഷിയും 20 സെന്റ് പാട്ടഭൂമിയിൽ പച്ചക്കറി, അലങ്കാര മത്സ്യകൃഷി, ആട്, കോഴി, താറാവ്, പശു വളർത്തൽ എന്നിവയും വിജയകരമായി നടത്തുന്നുണ്ട്. കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ കടൽച്ചൊറി എന്ന ജെല്ലി ഫിഷ് കൂട്ടങ്ങൾ കണ്ടുതുടങ്ങിയതിൽ മത്സ്യത്തൊഴിലാളികൾക്കും ബീച്ച് ടൂറിസ്റ്റുകൾക്കും ഇടയിൽ ആശങ്ക രൂപപ്പെടുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ തീരങ്ങളിലാണ് ജെല്ലി ഫിഷ് വ്യാപനം. ഏതാനും വർഷങ്ങളായി കേരള തീരത്ത് പതിവ് പ്രതിഭാസമായി മാറിയ ജെല്ലി ഫിഷ് സാന്നിധ്യം മത്സ്യബന്ധനത്തെയും ആവാസ വ്യവസ്ഥയും ബാധിക്കുന്നു. ഇവയുടെ വ്യാപനമേറിയാൽ ഒരു വലയിൽ 200 മുതൽ 1000 വരെ കുടുങ്ങും. വലയിൽപ്പെട്ടാൽ മത്സ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുക പ്രയാസം. ഭാരം താങ്ങാനാവാതെ വല പൊട്ടിപ്പോകുന്ന സാഹചര്യവുമുണ്ട്. വലയിലും മീനിലും ഇവയുടെ ശ്രവം പറ്റിപ്പിടിച്ചാൽ മത്സ്യത്തിന്റെ മൂല്യം ഇടിഞ്ഞ് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകും. കേരള തീരത്തുള്ള ജെല്ലി ഫിഷിന് മാരക വിഷമില്ലെങ്കിലും വാൽഭാഗത്ത് സ്പർശിച്ചാൽ ചൊറിച്ചിലും വീക്കവും അനുഭവപ്പെടും. മറ്റ് ചില ജലജീവികളുടെ നാശത്തിനും ഇവ കാരണമാകും. നഗരത്തിൽ വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും വളർത്തുന്ന അരുമ മൃഗങ്ങളുമായി പാർക്കുകളിലേക്കും മറ്റ് പൊതു ഇടങ്ങളിലേക്കും നടക്കാനിറങ്ങുമ്പോൾ പലരും വളർത്തു നായ്ക്കളെയും കൂടെ കൂട്ടുന്നത് പതിവാണ്. എന്നാൽ ഇത്തരം പൊതു ഇടങ്ങളിൽ വളർത്തു നായ്ക്കൾ കാഷ്ടിക്കുന്നത് ആരോഗ്യ ഭീഷണി ഉയർത്തുമെന്ന് ആക്ഷേപം. ഇക്കാര്യം ഉന്നയിച്ച് കോർപ്പറേഷൻ പൊതുജനാരോഗ്യ വിഭാഗത്തിന് പരാതി കത്ത് ലഭിക്കുകയും ചെയ്തു. ഇത് പൊതുജന ആരോഗ്യത്തിനും പൊതു ശുചിത്വത്തിനും ഭീഷണിയാണ്. മൃഗങ്ങളുടെ വിസർജ്യത്തിൽ ബാക്ടീരിയകളും പരാദജീവികളും ഉണ്ടാകാം. പൊതുയിടങ്ങൾ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികൾ ഈ വിസർജ്യം കോരിമാറ്റാൻ നിർബന്ധിതരാകുന്ന സാഹചര്യവുമുണ്ട്. പരാതിക്കാരൻ പറയുന്നു, വിഷയം പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്ഥിരം സമിതി അധ്യക്ഷ സീന ഗോകുലൻ പറഞ്ഞു. വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് കോർപ്പറേഷൻ നിന്ന് ലൈസൻസ് എടുക്കണം, എന്നാൽ പലരും ലൈസൻസ് എടുക്കാറില്ലെന്നും ഇത് പരിശോധിക്കുമെന്നും അവർ പറഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ പാതയോരത്തെ ക്ഷേത്രത്തിൽ 5 ദിവസത്തിനിടെ 3 തവണ മോഷണം നടന്നു. ഏലൂർ ഇലഞ്ഞിക്കൽ മഹാദേവ ക്ഷേത്രത്തിലാണ് മോഷണങ്ങൾ. കഴിഞ്ഞ 15-16 തീയതികളിൽ പകലാണ് ക്ഷേത്രത്തിൽ നിന്ന് 15 നിലവിളക്കുകൾ മോഷണം പോയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി വരവെയായിരുന്നു അടുത്ത മോഷണം. ചൊവ്വാഴ്ച രാത്രിയിലോ ബുധനാഴ്ച പുലർച്ചെയോ ആയിരിക്കാം മോഷണം നടന്നത്. 4 ചെമ്പുകുടങ്ങളും 1 പിച്ചളപ്പൂണിയും നഷ്ടമായി. ക്ഷേത്ര പരിസരത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ക്ഷേത്രമതിൽ ചാടിയെത്തിയാണ് തിടപ്പള്ളിയിൽ സൂക്ഷിച്ചിരുന്ന വിളക്കുകളും മറ്റും മോഷ്ടിച്ചത്. ഏലൂരിൽ മണ്ണിനടിയിൽ കിടന്നിരുന്ന കേബിൾ 100 മീറ്ററോളം നീളത്തിൽ കുഴിയെടുത്ത് പുറത്തെത്തിച്ച് കടത്തിക്കൊണ്ടുപോയി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ ഇലഞ്ഞിക്കൽ ക്ഷേത്രത്തിന് സമീപത്താണ് മോഷണം നടന്നത്. ദിവസങ്ങളോളം നടത്തിയ ശ്രമമാണ് മോഷണത്തിന് പിന്നിലുള്ളതെന്ന് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു. കേബിൾ ആരുടേതെന്ന് വ്യക്തമല്ല. ആരും പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. വല്ലാർപാടം കണ്ടെയ്നർ റോഡ് നിർമ്മാണ വേളയിൽ ഉപയോഗിക്കാൻ കഴിയാതെ ഫാക്ട് ഉപേക്ഷിച്ച കേബിളുകളാണോ എന്ന് സംശയമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും മാധ്യമപ്രവർത്തകനുമായ വിനോദ് കുമാർ പി അന്തരിച്ചു. 57 വയസ്സായിരുന്നു. എറണാകുളം വടുതലയിലുള്ള വസതിയിലായിരുന്നു അന്ത്യം. ദീർഘകാലം ചെന്നൈയിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ ബ്യൂറോ ചീഫായി പ്രവർത്തിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ നിന്ന് അപ്ലൈഡ് എക്കണോമിക്സിൽ MPhil നേടിയിട്ടുണ്ട്.
സി ഡി

എസിലും വിവിധ ധനകാര്യ മാധ്യമങ്ങളിലും സേവനമനുഷ്ഠിച്ച അദ്ദേഹം നിലവിൽ കോൺസെപ്റ്റ് പബ്ലിക് റിലേഷൻസ് ഇന്ത്യ ലിമിറ്റഡിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. ലഹരി മരുന്നിനെതിരെ കേരള പോലീസുമായി ചേർന്ന് കൊച്ചി ആസ്റ്റർ മെഡ് സിറ്റി തൂഫാനോണം എന്ന പേരിൽ സംയുക്ത ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന മഹാബലിയും പ്രചാരണ രഥവുമാണ് ക്യാമ്പയിനിന്റെ പ്രധാന ആകർഷണം. സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് കടന്നുപോകുന്ന രഥയാത്രയിൽ ബോധവൽക്കരണ ലഘുലേഖകൾ വിതരണം ചെയ്യും. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ രഥത്തിന് സ്വീകരണം നൽകും. യാത്രയിൽ ആസ്റ്റർ മെഡ് സിറ്റിയിലെ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമായിരിക്കും. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളി രാജ് മഹേഷ് കുമാർ, എറണാകുളം റേഞ്ച് DIG GH യതീഷ് ചന്ദ്ര IPS ചേർന്ന് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്നും രഥയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിന്റെ ഭാഗമായി തൂഫാൻ വാരിയർ ബാഡ്ജുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്തവർ തൂഫാൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ ലഹരിവിരുദ്ധ പോരാട്ടമായ തൂഫാൻ ക്യാമ്പയിനുമായി സഹകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആസ്റ്റർ മെഡിസിറ്റി CEO ഡോക്ടർ നളന്ദ ജയദേവ് പറഞ്ഞു. ലഹരി വസ്തുക്കളുമായി യുവാവ് അറസ്റ്റിലായി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA എന്നിവയുമായി എടത്തല അംബേദ്കർ കോളനിക്കരയിൽ ആര്യാട്ട് വീട്ടിൽ ഷൺമുഖദാസിന്റെ മകൻ അനിൽ പിടിയിലാകുന്നത്. ഇയാളുടെ പക്കൽ നിന്നും 1.05 കിലോഗ്രാം കഞ്ചാവ്, 94 ഗ്രാം ഹാഷിഷ് ഓയിൽ, 1.120 ഗ്രാം MDMA എന്നിവ കണ്ടെടുത്തു. അനിലിനെതിരെ NDPS നിയമപ്രകാരം കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ സൌത്ത് വാഴക്കുളത്ത് 20 ലക്ഷം രൂപ വില വരുന്ന 65 ഗ്രാം ഹെറോയിനുമായി യുവതി ഉൾപ്പെടെ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായി. അസം നൌഗാവ് സ്വദേശികളാണ് ഇവർ. പെരുമ്പാവൂർ SPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘവും തടിയിട്ടപ്പറമ്പ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. അസമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തി ഓട്ടോയിൽ പെരുമ്പാവൂരിലേക്ക് വരുന്ന വഴിയിൽ സൌത്ത് വാഴക്കുളം ഭാഗത്ത് വച്ചാണ് അന്വേഷണ സംഘം പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് കുറച്ചു നാളുകളായി ഇവർ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബാഗിൽ, വസ്ത്രങ്ങൾക്കിടയിൽ 5 സോപ്പ് പെട്ടികളിലായിരുന്നു ലഹരി മരുന്ന് ഒളിപ്പിച്ചിരുന്നത്. വിൽപ്പന നടത്തി പിറ്റേ ദിവസം തന്നെ അസമിലേക്ക് മടങ്ങിപ്പോകുന്നതായിരുന്നു ഇവരുടെ രീതി. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വരാറുണ്ടെന്ന് ഇവർ പോലീസിനോട് പറഞ്ഞു. ലഹരി മരുന്ന് വാങ്ങുന്നവരെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ലോഡ്ജ് മുറി കേന്ദ്രീകരിച്ച് MDMA വിൽപ്പന നടത്തിയ കേസിൽ യുവതി ഉൾപ്പെടെ 3 സംഘം അറസ്റ്റിലായി. മലപ്പുറം നിലമ്പൂർ പൂക്കോട്ടുമന സ്വദേശി തോമസ് AM, കൊല്ലം പുത്തൂർ മയിലക്കുളം സ്വദേശി ശ്രീതു പി ഷാജി, പത്തനംതിട്ട മാങ്കോട് സ്വദേശി ശ്രീലക്ഷ്മി S എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലാരിവട്ടം ബൈപ്പാസ് ഭാഗത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന പാലാരിവട്ടം പോലീസ് സംഘത്തിന് ലഭിച്ച സന്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞയാഴ്ച അവസാനം സംഘം പിടിയിലായത്. പാലാരിവട്ടം അഞ്ചുമല ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തുള്ള ലോഡ്ജിലെ 1 നിലയിലെ 12 നമ്പർ മുറിയിൽ തങ്ങിയായിരുന്നു MDMA വിൽപ്പനയെന്ന് FIR പറയുന്നു.

0: റേഡിയോ കൊച്ചു 90 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. ഈ പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ആരോഹി.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പഠന ക്ലാസ് ആരോഹി ആരംഭിക്കുന്നു. കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു ഘട്ടം പിന്നിട്ടിട്ടുണ്ട് നമ്മൾ. പ്രാരംഭ വരിശകൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നു. വരിശകൾ സ്വരസ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കർണാടക സംഗീതത്തിന്റെ പ്രാരംഭ പാഠങ്ങളാണ്. ഈ വരിശകൾ എല്ലാ ദിവസവും വിവിധ കാലങ്ങളിൽ സ്പീഡുകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത്

സ്വരസ്ഥാനങ്ങൾ നമ്മുടെ ശബ്ദവുമായി ഉറപ്പിക്കേണ്ടതാണ്. ഇന്ന് തുടങ്ങുന്നത് ഗീതം എന്ന വിഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്വരം പാടി അതിനനുസരിച്ച് സാഹിത്യത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് മായാമാളവ ഗൗള എന്ന രാഗത്തിലാണ് പഠിച്ചത്. ഇനിയും ഓരോ ഗീതങ്ങളും രാഗം മാറി മാറി വരും. ഇന്ന് നമ്മൾ പഠിക്കുന്ന രാഗം മലഹരി എന്ന രാഗമാണ്. മായാമാളവ ഗൗളയിൽ തന്നെ ജന്യമായ ഈ രാഗം അതിൻ്റെ ആരോഹണം

മായ, ബാക്കിയൊക്കെ മായാമാളുകളുടെ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് മലഹരി എന്ന രാഗത്തിന്. എന്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ പഠനത്തിനായി എത്തിയിരിക്കുന്നത് അന്നാമെറിൻ, ധനലക്ഷ്മി, ഭാഗ്യലക്ഷ്മി, സഞ്ജന, ഐശ്വര്യ, ദേവകി എന്നിവർ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം.

രൂപക താളത്തിലാണ് ഈ ഗീതം ചിട്ട ചെയ്തിരിക്കുന്നത്. 2 അടി 1 വീസ് എന്ന രീതിയിലാണ് രൂപതാളം ഇടുന്നത്. 1 2 3 എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ സ്വരങ്ങൾ പറഞ്ഞു തരാം. എൻ്റെ കൂടെ പാടുക.

ഇതുപോലെ തന്നെ രണ്ട് ചരണങ്ങൾ കൂടിയുണ്ട്. സ്വരങ്ങൾ ഇതുതന്നെ, സാഹിത്യം മാത്രമേ മാറുകയുള്ളൂ. സിദ്ധ ചരണം.

ശ്രീ പുരന്ദരദാസർ എഴുതിയ മലഹരി രാഗത്തിലും രൂപക താളത്തിലുമുള്ള ഗീതമാണ് ഒന്നാമത്തെ ഗീതമായ വിഘ്നേശ്വര ഗീതമാണ് നമ്മളിന്ന് പഠിച്ചത്. അടുത്ത ഗീതങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ?
1: ഓ, ആ കാനലുണ്ട് മോളെ, അതിന്ന് എടുത്ത് കുടിക്കേ.
0: ഞാൻ നോക്കി, അതിൽ വെള്ളം ഇല്ല.
1: ഷോ, എന്നാ നിക്ക്, ഞാൻ അവരൊന്ന് വിളിച്ച് പറഞ്ഞു നോക്കട്ടെ വെള്ളം കൊണ്ടുവരാൻ. ഹലോ, ഫ്ലാറ്റ് നമ്പർ 54 എന്നാണ്. 2 ക്യാൻ വെള്ളം വേണമായിരുന്നു, ഒന്ന് പെട്ടെന്ന് എത്തിക്കോ.
0: അമ്മ, അവർക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടണേ? നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്താ പോരെ?
1: ആ, പണ്ട് വലിയവർ പറയണത് കേട്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വന്തമായി വെള്ളം എടുക്കായിരുന്നു.
2: ഇതുപോലൊരു അവസ്ഥ നമ്മുടെ വീടുകളിലും ഉണ്ടാവാതിരിക്കട്ടെ.
3: ജലസ്രോതസ്സുകളായ കുളങ്ങൾ, തണ്ണീർത്തടങ്ങൾ, അരുവികൾ, നീർച്ചാലുകൾ, നദികൾ, ഇവയെല്ലാം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. ഓർക്കുക, ഇതെല്ലാം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ളതാണ്. പൊതുജന ശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും.

0: സിഗ്നേച്ചർ
1: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
2: ചില സിനിമകളുണ്ട്, അതിന്റെ യഥാർത്ഥ സൃഷ്ടാക്കളെക്കാൾ മറ്റുള്ളവരുടേതായി കരുതപ്പെടുന്നവയാണവ. ചിലപ്പോഴത് സംവിധായകരുടെ കാര്യത്തിലാകും, ചിലപ്പോൾ രചയിതാക്കളുടെയും. എന്തിനേറെ പറയുന്നു, ചില ഗാനങ്ങൾ പോലും അതിൽ അഭിനയിച്ചവരുടെയോ സംഗീത സംവിധായകരുടെയോ ഒക്കെ കാര്യത്തിൽ തെറ്റായി മനസ്സിൽ പതിയാറുണ്ട്. ഉദാഹരണത്തിന്, നമ്പർ 1 സ്നേഹതീരം ബാംഗ്ലൂർ

0: നോർത്ത് എന്ന ചിത്രമെടുക്കാം. അത് യഥാർത്ഥത്തിൽ ഒരു സത്യനന്ദിക്കാട് ചിത്രമാണ്. എന്നാലും കരുതിപ്പോരുന്നത് പലപ്പോഴും അത് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായാണ്. രചനയും നിർമ്മാണവും ഫാസിൽ നിർവഹിച്ചതാകാം കാരണം. മറ്റു ചില ചിത്രങ്ങളുടെ സ്വഭാവം കൊണ്ടാകാം അണിയറ പ്രവർത്തകരെ മാറി ചിന്തിച്ചു പോരുന്നത്. ഉദാഹരണം, ഓഗസ്റ്റ് ഒന്നെന്ന മമ്മൂട്ടി ചിത്രം എസ് എൻ സ്വാമിയുടെ രചനയിൽ സിബി മലയിൽ ഒരുക്കിയതാണ്. എന്നാൽ പലപ്പോഴും അത് കരുതിപ്പോരുന്നത് ഒരു ജോഷി ചിത്രമായോ കെ മധു ചിത്രമായോ ഒക്കെയാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തിപ്പഴത്തിന് ഇളനീർ ചുരുത്തുമെന്ന നക്ഷത്ര കൂടാരത്തിലെ മോഹൻ സിത്താര ബിച്ചു തിരുമല കൂട്ടുകെട്ടിന്റെ ഗാനം മോഹൻലാൽ പാട്ടുകൾക്കൊപ്പം ഉൾപ്പെടുത്തി കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ജോഷി മാത്യു ചിത്രത്തിൽ നായികാ നായകന്മാരായി രംഗത്ത് വന്നത് സുരേഷ് ഗോപിയും ശ്വേതാ മേനോനുമാണ്. ഇത്തരത്തിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ രചയിതാവ് മാറി കരുതിപ്പോരുന്ന മറ്റൊരു സത്യനന്ദിക്കാട് ചിത്രം പൊന്മൂട്ടിയിടുന്ന താറാവാണെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അത് രഘുനാഥ് പാലേരിയുടെ രചനയാണ്. എന്നാൽ നായകവേഷമായ തട്ടാൻ ഭാസ്കറിനെ അവതരിപ്പിച്ച തിരക്കഥാകൃത്ത് എന്ന നിലയിൽ കൂടി വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീനിവാസന്റെ രചനയായാണ് പലരും ഇത് കരുതിപ്പോരുന്നത്. ശ്രീനിവാസന്റെ മരണവേളയിൽ പോലും അനുസ്മരണ അനുശോചന കുറിപ്പുകളിൽ ഈ രീതിയിൽ അവതരിപ്പിച്ചു വെച്ച പലരെയും കണ്ടിട്ടുമുണ്ട്. ശ്രീനിവാസൻ തന്റെ രചനാ രീതിയിൽ പുലർത്തിവന്ന പൊതുസ്വഭാവങ്ങൾ കുറച്ചൊക്കെ ഈ ചിത്രത്തിനും അവകാശപ്പെടാനുള്ളതാകാം കാരണം. അദ്ദേഹത്തിന്റെ സംഭാവനകളും രചനാപരമായി ലഭിച്ചിട്ടുമുണ്ടാകാം. എന്തായാലും പൊന്മുട്ടയിടുന്ന താറാവിന് പുറമെ രഘുനാഥ് പലേരി സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന മഴവിൽ കാവടിയും എന്നും നന്മകളും പൊന്മുട്ടയിടുന്ന താറാവ് പോലെ തീർത്തും സാധാരണക്കാരുടെ കഥകൾ പറഞ്ഞത് തന്നെയാണ്. ഒരു ഗ്രാമീണ സുഖം എവിടെയൊക്കെയോ അനുഭവപ്പെടുന്നതാണ്. സാധാരണക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് രഘുനാഥ് പലേരി ഒരുക്കിയ ഒരുപിടി ചിത്രങ്ങളിലൂടെയാണ് സിഗ്നേച്ചറിന്റെ ഇന്നത്തെ അധ്യായം കടന്നുപോകുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്ന കഥാമുഹൂർത്തങ്ങളാൽ സമ്പന്നമായ ചിത്രങ്ങൾ എല്ലാം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തവ. 1988 പുറത്തുവന്ന പൊന്മുട്ടയിടുന്ന താറാവെന്ന ചിത്രത്തിൽ തന്നെ ആരംഭിക്കാമെന്ന് കരുതുന്നു. നമുക്കറിയാവുന്നതുപോലെ തട്ടാൻ ഭാസ്കരൻ പ്രണയത്താൽ വഞ്ചിക്കപ്പെട്ടവനാണ്. അയൽവക്കക്കാരിയായ സ്നേഹലതയുമായിരുന്നു അയാളുടെ പ്രണയം.
1: ഒരു വെളിച്ചപ്പാടുകൊള്ളിയെന്നും കേട്ട് എന്നോടെന്തിനാ മുഖം വീർപ്പിക്കുന്നത്?
2: എന്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയാം. സ്നേഹലതയെ വേറൊരാള് കല്യാണം കഴിക്കുന്നത് എനിക്ക് സഹിക്കില്ല.
1: ഭാസ്കരേട്ടിന്റെ കൂടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുമുമ്പ് സാവിത്രിയുടെ കല്യാണം കഴിയണം. പെങ്ങളുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി വന്നത് തെറ്റല്ലേ? എന്തായാലും നമ്മുടെ കല്യാണം നേരെ ചൊവ്വേ നടക്കാൻ പോണില്ല, അതെനിക്ക് നല്ല ഉറപ്പാ.
2: പിന്നെ എന്ത് ചെയ്യും?
1: ഒരു കുറുക്കുവഴിയുണ്ട്.
2: എന്ത് വഴി?
1: വഴി ഇത്തിരി തെറ്റായ വഴിയാ, എന്നാലും അതിന് അതിന്റേതായ ഒരു അന്തസ് കാണിച്ച രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഭാസ്കരേട്ടൻ തന്നെയാ നാണക്കേട്.
2: നീ കാര്യം പറ.
1: അത്ര വലിയ ചങ്കുറപ്പുള്ള ആളാണെങ്കിൽ ഒരു താലിമാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ടോ, പിന്നാരും എന്നെ കൊണ്ടുപോയില്ലല്ലോ.
2: സത്യാണോ നീ പറയുന്നത്?
1: ഒരു നല്ല മാല ഉണ്ടാക്കി എന്റെ കഴുത്തിലിട്ട്, അത് കാണുമ്പോ അച്ഛനും അമ്മയും അത്ഭുതപ്പെടണം. ആദ്യം കുറെ തല്ലും ചവിട്ടൊക്കെ ഉണ്ടാവും, അത് സാരമില്ല, ഞാൻ സഹിച്ചോളാം. പരേ,
2: നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്നേഹലതെ.
1: ഓ, എത്ര വാശിയുണ്ടെങ്കിലും സ്വർണം എന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അമ്മയുടെ എതിർപ്പ് നിൽക്കും. അതിനും പറഞ്ഞ ഒരു മാലയായിരിക്കണം കേട്ടോ.
2: ഒരു താലിമാലയ്ക്ക് എന്താ, ഒരു പവൻ പോരെ? അത് ഞാൻ തരാം.
1: മതി, ധാരാളം മതി. ഒരു പവനും കൊണ്ട് അച്ഛന്റെ അടുത്തേക്ക് ചെന്നാലേ അച്ഛൻ അത് ഒറ്റ നോട്ടത്തിൽ ഉരുക്കും. കാര്യം നടക്കണമെങ്കിൽ ഭാസ്കരേട്ടൻ കുറച്ച് ചെലവ് ചെയ്തേ പറ്റൂ. ചുരുങ്ങിയത് 10 പവനെങ്കിലും വേണം.
2: 10 പവനോ? 10 പവന് പണാത്ര വരും അറിയോ സ്നേഹലതയ്ക്ക്?
1: ആ, എന്നാ നമുക്ക് ദാരിദ്ര്യം പറഞ്ഞോണ്ടിരിക്കാം. ഇതൊന്നും നടക്കാൻ പോണില്ല, നമ്മള് കല്യാണം കഴിക്കാനും പോണില്ല. അച്ഛന്റെ മുമ്പില് ഭാസ്കരേട്ടനെ ഒരു വലിയ ആളാക്കാനായിരുന്നു ഞാൻ മോഹിച്ചത്. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെയല്ലേ ചേരുന്നത്, പിന്നെന്താ?
0: കഥാനായിക സ്നേഹലത പി വി പണിക്കരുടെ മകളാണ്. ഭാസ്കരനാകട്ടെ തട്ടാൻ കുലത്തിൽ പിറന്നവനാണ്. പ്രണയം കൊടുമ്പിരി കൊണ്ട വേളയിലാണ് ഭാസ്കരൻ അവൾക്കൊരു സ്വർണമാല പണിയിച്ചു കൊടുക്കുന്നത്. എന്നാൽ അതുകൊണ്ടും കാര്യമൊന്നും ഉണ്ടായില്ല. ജാതിപരമായും സാമൂഹികമായുമൊക്കെയുള്ള കാരണങ്ങളാൽ അവരുടെ ആ പ്രണയം പൂത്തുലഞ്ഞില്ല. നല്ലൊരു അവസരം വന്നപ്പോൾ സ്നേഹലത ഭാസ്കരനെ ഒഴിവാക്കി മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചു. തട്ടാൻ ഗോപാലന്റെ മകനാണ് ഭാസ്കരൻ. ആ ജോലി കുലത്തൊഴിലാണ്. തങ്ങൾ തമ്മിലുള്ള അന്തരം മറന്നാണ് സ്നേഹലതയും ഭാസ്കരനും പ്രണയത്തിലായത്. എന്നാൽ ഗൾഫുകാരനായ പവിത്രന് സ്നേഹലതയെ വിവാഹം കഴിച്ചു നൽകാനാണ് പിതാവ് പണിക്കരുടെ നീക്കം. സ്നേഹലത തട്ടാൻ ഭാസ്കരനുമായുള്ള പവിത്ര പ്രണയ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. പക്ഷേ ആ മാല ഭാസ്കരന് ആ കുടുംബം തിരിച്ചു നൽകിയില്ല. ഇക്കാര്യം പറഞ്ഞ് അവർക്കരികിലെത്തിയ ഭാസ്കരൻ അവഹേളിക്കപ്പെടുന്നുമുണ്ട്. പിതാവ് പണിയിച്ചു നൽകിയ മാലയായത് സ്നേഹലതയുടെ കഴുത്തിൽ അങ്ങനെ തിളങ്ങിക്കിടക്കുകയാണ്. പവിത്രൻ തന്റെ ഗൾഫ് ജോലിയുമായി മുൻപോട്ടു പോവുകയാണ്. ഇതിനിടയിൽ അയാൾക്കും സ്നേഹലതയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. എന്നാൽ ജോലി നഷ്ടപ്പെട്ട് പവിത്രൻ നാട്ടിൽ മടങ്ങിയെത്തി. തുടർന്ന് ഉപജീവനത്തിനായി ഒരു പഴയ ലോറി വാങ്ങാൻ അയാൾ നിശ്ചയിച്ചു. അതിനെന്നാൽ പണം വേണം. താൻ കരുതി വെച്ച പണത്തിനു പുറമെ ഭാര്യയുടെ സ്വർണം മറിച്ച് പണമുണ്ടാക്കാനാണ് അയാൾ ശ്രമിക്കുന്നത്. അതിന് തിരഞ്ഞെടുത്തതാകട്ടെ ഭാസ്കരൻ നൽകിയ 10 പവൻ തൂക്കമുള്ള സ്നേഹ സമ്മാനവും. കാര്യങ്ങൾ അതോടെ തകിടം മറിയുകയാണ്.
3: ഈ മാല എത്ര പവൻ ഉണ്ടെന്ന് പറഞ്ഞു? 10 അല്ലേ ഭാഗ്യരതി?
1: അതെ, 10 പവൻ.
3: അത് ശരി, അപ്പോഴും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ചെമ്പില് സ്വർണം പൂശി 10 പവന്റെ മാലയാണെന്നും പറഞ്ഞ് കഴുത്തിലിട്ടുകൊണ്ട് നടന്നാലേ ഞാനത് അറിയില്ലെന്ന് വിചാരിച്ചോ?

0: ചെമ്പ്.
1: അതെ ചെമ്പ് തന്നെ. തന്ന ഉരുപ്പടി മുഴുവൻ ഇങ്ങനത്തെ ആണെങ്കിലേ തന്ന പെണ്ണിനും കണ്ട് എന്തെങ്കിലും ദോഷം. ഇനി അത് കറിഞ്ഞിട്ട് മതി ബന്ധം.
2: മോനെ
0: പവിത്ര, നീ ഞാൻ പറയുന്ന
1: കേട്ടിടത്തോളം ഒക്കെ തന്നെ ധാരാളം.
2: നമുക്ക് അകത്തിരുന്നിരുന്ന്
1: നാട്ടുകാര് കേൾക്കുന്നുള്ള കുറച്ചിലായിരിക്കും. കേൾക്കട്ടെ ജ്യോതിഷ മാന്ത്രിക രത്നത്തിന്റെ ഒരു മഹിമ.
0: ഞാൻ നിന്റെ കാല് പിടിക്കാം പവിത്ര, എനിക്കൊരു അബദ്ധം പറ്റിയത്.
1: എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറാതെ രക്ഷപ്പെടുത്തിയതേ ആ ഭാസ്കറിന. അവന്റെ കാലിയൊന്ന് പിടി. തട്ടുപവന്റെ ഒരു മാല.
3: മതി പറഞ്ഞത്, അയാൾ അത്ര വലിയ ആളൊന്നും ആക്കണ്ട. എനിക്ക് മാല എന്നതേ നിങ്ങൾ രക്ഷിച്ച തട്ടാൻ തന്നെയാ. പത്തുപവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് രഹസ്യമായിട്ട് അത് എന്റെ തന്നതേ, വേറെ ആരുമല്ല. ചെന്ന് ചോദിക്കും.
4: തുടർന്ന് അവിടെ അരങ്ങേറുന്നത് ഗ്രാമവാസികൾ ഒന്നിച്ചുള്ള ഒരു വഴക്കാണ്. എന്തായാലും ഭാര്യയെയും കുഞ്ഞിനെയും സ്വീകരിക്കാൻ പവിത്രൻ തുടർന്ന് തീരുമാനിച്ചു. ഇവയ്ക്കൊപ്പം തട്ടാൻ ഭാസ്കരന്റെ വല്ലാത്ത ആ തുറന്നു പറച്ചിലുമുണ്ട്.
5: അന്ന് അവള് പറഞ്ഞതുപോലെ ഞാൻ സ്വർണം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് എന്റെ ഗതി എന്താവുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലേ അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവള് ചോദിച്ചപ്പോ ആ മാല ഞാൻ കൊടുത്തത്. അതിനപ്പുറം ഒരു വൃത്തികേടും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. പണിക്കരത് അയാള് കൊടുത്ത മാലയാക്കി അവളുടെ കല്യാണം നടത്തിച്ചു. പവിത്രനോട് എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യമില്ലാത്തത് കൊണ്ടാ പവിത്രന്റെ കുഞ്ഞിന്റെ കാത് കുത്താൻ ഞാൻ ചെന്നത്. ഞാൻ കുത്തിയ കുഞ്ഞിന്റെ കാത് പഴുക്കും എന്ന് വരെ അവര് പറഞ്ഞു. എല്ലാവരും ചേർന്ന് അവിടുന്ന് തന്നു എന്റെ നെഞ്ചത്ത് ഒരുപാട് കുത്ത്. അത് നിങ്ങൾക്കാർക്കും അറിയില്ല. എന്നിട്ടിപ്പോ ഞാൻ കൊടുത്ത മാല സ്ത്രീധനം കിട്ടിയതാണെന്നും പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ വിൽക്കാൻ കൊണ്ടുവന്നു. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സും
6: നോവും. നീ അടുത്ത് വാ. നീ പറഞ്ഞതൊക്കെ അച്ഛൻ കേട്ടു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ ചെമ്പുമാലയിൽ സ്വർണം പൂശി സ്വർണമാലയാക്കി കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലേ? ആ ബുദ്ധി എന്റെ മോൻ എവിടുന്ന് കിട്ടി?
5: അച്ഛൻ പണ്ട് സ്വർണ്ണാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് കൊടുത്ത ആഭരണങ്ങളൊക്കെ ചെമ്പായിരുന്നില്ലേ?
2: എന്റെ ഈശ്വരാ.
4: ചില സിനിമകൾ, പ്രത്യേകിച്ച് ചില സത്യനന്ദഗാഡ് ചിത്രങ്ങൾ ഒരു ഗ്രാമീണ ലാൻഡ്സ്കേപ്പ് പോലെയാണ് അനുഭവപ്പെടുക. അത്തരമൊരു ചിത്രമാണ് പൊന്മുട്ടയിടുന്ന താറാവു. കഥ നടക്കുന്നത് ഒരു ഗ്രാമത്തിൽ, അവിടെ അനേകം ആളുകൾ. ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വെളിച്ചപ്പാടും സ്ഥലത്തെ പ്രമാണി മാധവൻ നായർ എന്ന ശങ്കരാടി കഥാപാത്രവും ചായക്കടക്കാരൻ അബൂബക്കറും രണ്ട് ബീബിമാർ മറ്റുള്ളവരുടെ ഒപ്പം പോയി മൂന്നാമതൊരു മൊഞ്ചത്തിയെ കെട്ടിയ ഹാജിയാരും പിന്നെ പശുപോയ പാപ്പിയുമൊക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു പ്രത്യേക ലോകമാണ് ഈ രഘുനാഥ് പല്ലേരി രചന. ഇതിനിടയിലും ചില നിഷ്കളങ്ക സ്നേഹങ്ങൾ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അതിലൊന്ന് സ്ഥലത്തെ നൃത്താധ്യാപിക പാർവതിയും തട്ടാൻ ഭാസ്കരനും തമ്മിൽ എങ്ങനെയോ രൂപപ്പെടുന്ന പ്രണയമാണ്. ശാരിയാണ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഏത് ഘട്ടത്തിലാണവർ മനസ്സുകൊണ്ടടുത്തത്? ഇരുവരും പ്രാരാബ്ധക്കാരാണ്, പരസ്പരം മനസ്സിലാക്കിയവരാണ്. ഈ തിരിച്ചറിവാകാം ചേർത്ത് നിർത്തുന്നത് തന്നെ. സിനിമയുടെ അവസാനം ഭാസ്കരന്റെ പക്കലേക്ക് പാർവതി എത്തിച്ചേരുന്നു. തട്ടാൻ മൂല്യമുള്ള ആ പൊന്ന് കണ്ടെത്തുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആ ദരിദ്ര യുവതിയുടെ മനസ്സറിഞ്ഞ് അപൂർവം വ്യക്തികളിലൊരാളും ഭാസ്കരനാണ്. മറ്റു പലർക്കുമാകട്ടെ, പാർവതി നടത്തിവന്ന ആ നൃത്താലയം ഒരു ശല്യം മാത്രമായിരുന്നു.
2: ഇതെന്താ ഒരുക്കുന്നത്?
5: എന്റെ മനസ്സ്. ടീച്ചർ എന്താ വന്നത്?
2: അല്ല, എന്റെ ഈ കാതിന് ഭയങ്കര വേദന. വേദന വന്നാ പിന്നെ കമ്മലിട്ട സ്ഥലത്ത് നീര് വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ. ഇതൊന്ന് അഴിച്ചു തരുമോ?
5: അങ്ങനെ നീരൊന്നും ആയിട്ടില്ല, നേരത്തെ ഇടുമ്പോ പിരി തെറ്റിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ?
2: അല്ല, ഇനിയിപ്പോ വേദന മറതി കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിൽ കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു.
5: പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറെ?
2: അതെ, ഏതായാലും കൊറേ നാളത്തേക്ക് ഇതിടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനാ വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റു തന്നാൽ. അല്ല, വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ.
5: ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ, എത്ര വേണ്ടി വരും?
2: ഇതിന് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ.
4: സിനിമയിലെ രണ്ടാമത്തെ മനോഹര സ്നേഹം നാട്ടുപ്രമാണിയായ ഹാജിയാരോട് അയാളുടെ മൂന്നാമത്തെ ബീബിക്കുള്ളതാണ്. മുൻ അബദ്ധങ്ങൾ പോലെ ചാടിപ്പോയാലോ എന്ന് പേടിച്ച് അയാൾ വീടിന്റെ പുറത്തിറക്കാൻ നാട്ടുകാരെ കാണിക്കാൻ ധൈര്യപ്പെടാതിരുന്ന ആ സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള കരുതൽ വെളിവാകുന്ന രംഗങ്ങളിൽ തന്നെ അവരുടെ സ്നേഹം, പ്രണയത്തിന്റെ ആഴം സിനിമ അവതരിപ്പിക്കുന്നുമുണ്ട്. പരസ്പരം മനസ്സിലാക്കലിന്റെ സന്ദേശം അതിൽ ഒളിപ്പിച്ചിട്ടുമുണ്ട്. പല അംശങ്ങളിലും ഈ സത്യനന്ദിക്കാട് ചിത്രം പുരോഗമനപരമായ ആശയങ്ങൾക്കൊപ്പം തന്നെയാണ് സഞ്ചരിക്കുന്നത്.

0: ചലച്ചിത്ര പുരസ്കാരം സിനിമ നേടിക്കൊടുത്തു. ആനന്ദവല്ലി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം, മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം എന്നിവ ജോൺസനും സുജാതയും സ്വന്തമാക്കുകയുമുണ്ടായി. അതുവരെ അത്രയൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന നടൻ ഇന്നസെന്റിന് ബ്രേക്ക് കൊടുത്ത വർഷമാണ് 1989. പ്രധാനമായി മഴവിൽ കൗടിയും ഒപ്പം സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിന്റെ കന്നി സംവിധാന സംരംഭമായ റാഞ്ചി റാവു സ്പീക്കിംഗും. മഴവിൽ കാവിടിയിലെ ഗൌരവക്കാരനായ ശങ്കരൻകുട്ടി മേനോൻ എന്ന പിതാവിലൂടെ ഇന്നസെന്റ് മികച്ച സഹനടനുള്ള സംസ്ഥാന പുരസ്കാരം നേടുകയും ചെയ്തു.
1: എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം, അതാ അഭിമാനം.
2: കേട്ട ഞങ്ങൾക്ക് അന്യനാണോ?
1: അന്യൻ തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ.
2: എടാ, മരിച്ചുപോയി അങ്ങനെ തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്?
1: ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കെട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്.
2: എന്ത് റേറ്റി?
1: ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ?
2: അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരെ വിസ തരാമെന്ന് പറഞ്ഞവ മുങ്ങി. അത് അവന്റെ കുറ്റാണോ?
1: ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം.
0: കഥാനായകൻ വേലായുധൻ കുട്ടിയുടെ കുടുംബം, അയാളുടെ അമ്മാവൻ ശങ്കരൻ മേനോന്റെ അത്ര നല്ല നിലയിലല്ല. വേലായുധൻ കുട്ടിയുടെ പിതാവ് നാണുക്കുട്ടൻ ഒരു വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരനാണ്. ശങ്കരനാകട്ടെ ധാരാളം ഭൂസ്വത്തും വീട്ടിൽ ജോലിക്കാരും കാറും ഒക്കെയുള്ള ധനാഢ്യനാണ്. അയാളുടെ മകൾ അമ്മിണിക്കുട്ടി കുട്ടിക്കാലം മുതൽ മനസ്സുകൊണ്ട് വരിച്ചിരിക്കുന്നത് മുറച്ചിറക്കൻ കൂടിയായ വേലായുധൻ കുട്ടിയെയാണ്. ശങ്കരൻ മേനോന് ആ ബന്ധം അത്ര താല്പര്യമില്ല. വേലായുധൻ കുട്ടിക്ക് നല്ലൊരു തൊഴിലില്ലാത്തതും സാമ്പത്തിക സാഹചര്യങ്ങൾ അത്ര മെച്ചമല്ലാത്തതുമൊക്കെ തന്നെ കാരണം. ചിത്രത്തിന്റെ അവസാനത്തോടടുത്ത് പ്രണയഭംഗത്താൽ ജീവൻ അവസാനിപ്പിക്കാൻ വരെ അവൾ ഒരുങ്ങുന്നു. വേലായുധൻ കുട്ടിയെ അത്ര തീവ്രമായാണ് അമ്മിണിക്കുട്ടി പ്രണയിക്കുന്നത്.
3: ശങ്കരൻകുട്ടി മേനോൻ ഇപ്പോഴും ജയിച്ച് എന്നെ നിൽക്കുന്നത്. നിന്റെ പുന്നാര മോൾക്ക് ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എടേ, ഈ വീടിന്റെ ഉത്തരത്തില് ഒരു കാലത്തൊരു ശവം ആടി കളിച്ചിട്ടുണ്ട്. എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്തിനാ തൂങ്ങിയെന്നറിയോ? ഇല്ലെങ്കി കേട്ടോ, നിന്റെ മുത്തശ്ശിയില്ലേ, ആ തള്ള കാരണം സർവ്വവും നശിച്ച് കടം വന്ന എന്റെ അച്ഛൻ തൂങ്ങിയത്. അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് കെട്ടിപ്പൊക്കിയതാ ഈ കാണുന്നതൊക്കെ. അതിനകത്ത് അതേ തള്ളയുടെ ഒരു വിത്ത് കാരണം നീയും തൂങ്ങാൻ പോവാ.
4: എനിക്കൊന്നും അറിയില്ല, പക്ഷേ കുട്ടിയുണ്ടില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല.
3: ഒരിക്കലും കഴിയില്ലേ?
4: ഇല്ല.
0: മഴവിൽ കാവടി എന്ന സിനിമയുടെ ഗതി മാറുന്നത് ഒരു ഒളിച്ചോട്ടത്തിലും തുടർന്ന് പളനിയിലേക്കുള്ള വേലായുധൻ കുട്ടിയുടെ തൊഴിലന്വേഷണ യാത്രയിലുമാണ്. വേലായുധൻ കുട്ടിയുടെയും അമ്മിണിക്കുട്ടിയുടെയും ഒളിച്ചോട്ട വിവാഹശ്രമം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അമ്മാവനിൽ നിന്നേറ്റ അവഹേളനമാണ് അയാളുടെ പുറപ്പാടിന് കാരണമായത്. പളനിയിൽ കുഞ്ഞിക്കാദറുണ്ട്. വേലായുധൻ കുട്ടിയുടെ സ്നേഹിതനാണ് അയാൾ. അവർ ഒരേ നാട്ടുകാരുമാണ്. കുഞ്ഞിക്കാദർ പളനിയിൽ ഒരു തുകൽ കമ്പനിയിൽ ഉന്നത ഉദ്യോഗസ്ഥനാണെന്നാണ് നാട്ടിലുള്ള അറിവ്. അയാളെ കണ്ട് ഒരു തൊഴിൽ തരപ്പെടുത്താനാണ് വേലായുധൻ കുട്ടിയുടെ യാത്ര. എന്നാൽ അയാൾക്ക് എളുപ്പമൊന്നും കുഞ്ഞിക്കാദറിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നു മാത്രമല്ല, സ്നേഹിതനായുള്ള അന്വേഷണങ്ങൾ അക്കിടികളിൽ കൊണ്ടു ചാടിക്കുകയും ചെയ്തു. അയാൾ ലോക്കപ്പിലായി. കയ്യിലുള്ള പണം പോലീസുകാർ തട്ടിയെടുക്കുകയും ചെയ്തു.
5: കുഞ്ഞിക്കാദർ
6: അൽക്കത്തെ തലക്ക് സുഖല്ലേ? എടോ, പോലീസ് പിടിച്ചിട്ട് ഇങ്ങനെ കരിയാലല്ലോ. ഈ നാട്ടിനെ പറയിപ്പിക്കരുത്.
5: എന്റെ പൊന്നു കുഞ്ഞിക്കാദർ, നീ ഇവിടെ എങ്ങനെ എത്തി?
6: ഞാനധികം ഇവിടെ തന്നെ അല്ലേ.
5: ഇവിടെ നിനക്ക് എന്താ ജോലി?
6: ജോലി വരല്ല, പക്ഷെ ജോലി കഴിഞ്ഞാൽ അധികം ഇവിടെ എത്തും. എടോ പായ, എനിക്ക് പോക്കറ്റടിയല്ലേ പണി, അതും പഴനിയിലെ ടോപ്പ് പോക്കറ്റടി. ഇതൊരു ഗസ്റ്റ് ഹൗസ്, ചിന്ന വീട്.
5: അപ്പൊ നാട്ടിൽ മുഴുവൻ അറിയുന്നത് നീ ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ ആണെന്നാണല്ലോ.
6: അതെ, സൂപ്പർവൈസർ തന്നെ. ഈ പേഴ്സ് ഒക്കെ ഉണ്ടാക്കണ എന്തുകൊണ്ടാ? ലെതർ കൊണ്ടല്ലേ, അത് ഓരോരുത്തരുടെ പോക്കറ്റ് കിടക്കും. ഞാൻ അതൊക്കെ എടുത്തൊന്ന് സൂപ്പർവൈസ് ചെയ്യും.
0: ഗതികെട്ട അവസ്ഥയിലാണ് വേലായുധൻ കുട്ടി പളനിയിൽ വെച്ച് ആ സാഹസത്തിന് മുതിർന്നത്. പിടിച്ചുപറി തന്നെ. ആദ്യ ശ്രമം വിജയിച്ചു. എന്നാൽ ആ ബാഗിലുണ്ടായിരുന്നത് പണിയായുധങ്ങളായിരുന്നു. ഒരു ശുരകന്റെ ബാഗാണത്. തുടർന്ന് അയാൾ ആ പണി തന്നെ ഒന്ന് പയറ്റി നോക്കാൻ ശ്രമിക്കുകയുമാണ്. അതും പളനിയിൽ. ആദ്യമൊക്കെ ശ്രമങ്ങൾ പാളിയെങ്കിലും പതുക്കെ അയാൾ വിജയിച്ചും തുടങ്ങി. ക്രമേണ വേലായുധൻ കുട്ടി താൻ തട്ടിയെടുത്ത പണിയായുധങ്ങളുടെ ഉടമയായ കാളിമുത്തുവിനെ കണ്ടുമുട്ടുകയാണ്. പിടിച്ചു നിൽക്കാനായി താൻ അനാഥനാണെന്ന കള്ളവും വളരെ സമർത്ഥമായി കാളിമുത്തുവിന് മുൻപിൽ വേലായുധൻ കുട്ടി അവതരിപ്പിക്കുന്നു. തുടർന്ന് അയാളുടെ ഭവനത്തിൽ കഥാനായകൻ എത്തിച്ചേരുന്നതും ഈ വഴി തന്നെയാണ്.
3: തമ്പി, ഇന്ത കത്തി എം കത്തി, ഇന്ത മിഷൻ എം മിഷൻ, ഉങ്ക അപ്പാ പേരെന്നെ ചെന്നേ
5: ധർമ്മലിംഗം.

0: അമ്മ ശിവഗാമി മകനായി നീ മറ്റും താനാ? അപ്പൊ നീ അനാഥ പയ്യൻ.
1: അമ്മ സർ എനിക്ക് ആരുമേ ഇല്ലേ?
0: വേലായുധം, നീ എനക്കിപ്പം മകൻ. എൻ സ്വത്തുക്കൾ എങ്ക് വന്ന് ചേരണമോ അങ്ക് വന്ന് ചേർന്നിരിക്ക. ഇതാ എൻ സ്വത്തുക്കൾ. അമ്മ നീ ഇപ്പൊ എങ്ക തങ്ങിയിരിക്ക?
2: നാ ഇതിക്ക് പിന്നാടി വാടക വീട്ടിലാ.
0: ചെയ് ഇനി എം വീട് ഒം വീട്. നീ അനാഥനല്ലേ, സനാഥൻ.
3: കാളിമുത്തുവിന്റെ മകളാണ് സുന്ദരിയായ ആനന്ദവല്ലി. അയാളുടെയും ഭാര്യയുടെയും ആഗ്രഹം വേലായുധൻ കുട്ടിയെ തങ്ങളുടെ മകളുമായി വിവാഹം വഴി കൂട്ടിച്ചേർക്കുകയെന്നതാണ്. അവളുടെ ഉള്ളിലും ആ ആഗ്രഹമുണ്ട്. എന്നാൽ വേലായുധൻ കുട്ടിയുടെ മനസ്സിൽ അമ്മിണിക്കുട്ടി മാത്രമാണ്. അമ്മിണിക്കുട്ടിയെ സ്വന്തമാക്കാൻ അയാൾ അവതരിപ്പിച്ചിരിക്കുന്നത് തനിക്ക് പളനിയിൽ ഒരു ഉന്നത ഉദ്യോഗം ലഭിച്ചുവെന്ന കള്ളവുമാണ്. ദൂതുമായി കുഞ്ഞിക്കാദറിനെ നാട്ടിലേക്ക് അയച്ചു. അമ്മിണിക്കുട്ടിയെ കടത്തിക്കൊണ്ടു വരികയാണ് ലക്ഷ്യം. എന്നാൽ ശ്രമം പരാജയപ്പെട്ടു. തുടർന്നാണ് അവളുടെ ആത്മഹത്യാ ശ്രമം. മകളുടെ സ്നേഹം കണ്ട് മനസ്സുരുകി ശങ്കരൻ കുടുംബത്തോടൊപ്പം പളനിക്ക് യാത്രയായി. അവിടെ വെച്ച് അയാൾ തന്റെ മരുമകൻ വേലായുധൻ കുട്ടിയെ കണ്ടുമുട്ടുന്നു.
0: പറഞ്ഞില്ലേ അയാളുടെ മകൾ ആനന്ദവല്ലിയെ കല്യാണം കഴിക്കാൻ പോകുന്നവനാണെന്ന്? ഇവനിവിടെ എന്താ പണിന്ന് നീ പറഞ്ഞത്? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ അല്ലേ? നിന്റെ അഡ്രസ് അന്വേഷിച്ച് നടക്കുന്നതിനിടയില് ഒന്ന് ഷേവ് ചെയ്യാൻ തോന്നിയത് ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവൻ നിന്റെ അടുത്തേക്കാണ് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അത് ഇവളെ കാണിക്കാതിരിക്കാനെങ്കിലും ഞാനിവിടെ കയറാതിരുന്നാനെ. എന്റെ മോള് ഉത്തരത്തിൽ തൂങ്ങി മരിക്കാൻ പോയി. എന്തിനാണെന്നറിയാ? ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസർ കുട്ടിയേട്ടനെ അവൾക്ക് കല്യാണം നിശ്ചയിക്കാത്തേ. ഏതായാലും നീ അനുസരണയുള്ളവനാ. അന്ന് നിന്നോട് ഞാൻ ചെരയ്ക്കാൻ പറഞ്ഞു, നീ അത് തന്നെ ചെയ്തു. നിന്റെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരുത്തിയതും നിന്റെ ഒരു യോഗാണെന്ന് കൂട്ടിയാ മതി.
3: തീർത്തും നിഷ്കളങ്കമായ ഗ്രാമീണ കഥ ആയിരിക്കുമ്പോൾ പോലും മഴവിൽ കാവടി മറ്റു ചില തലങ്ങൾ കൂടിയുള്ള ചിത്രമാണെന്ന് തോന്നുന്നു. പ്രധാനമായി പണമുള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തിന്റെ വശങ്ങൾ തന്നെ. അത് ഒരേ രക്തത്തിലുള്ളവർ തമ്മിലാണെന്നുള്ളത് മറ്റൊരു സവിശേഷത. ഒപ്പം മനുഷ്യ സ്നേഹത്തിനു മുൻപിൽ കുടുംബമഹിമയും ഭാഷയും സംസ്കാരവും ജാതിയും മതവും ഒക്കെ പിന്നിലാണെന്ന സന്ദേശം കൂടി മഴവിൽ കാവടി ഉയർത്തുന്നുണ്ട്. പളനിയിലെ ആ സാധു മനുഷ്യന്റെ കാഴ്ചകൾ ഇത് അടിവരയിട്ട് പറയുന്നുമുണ്ട്. സിനിമയിൽ മൂന്ന് പിതാക്കന്മാരെ നമുക്ക് കാണാനാകും. ഒന്ന്, മകളുടെ ഇഷ്ടം അവസാനം വരെ വിലക്കുന്ന ശങ്കരകുട്ടി മേനോനെ. രണ്ട്, മകന്റെ ഇഷ്ടത്തിന് എന്നും പിന്തുണ നൽകുന്ന നാണുക്കുട്ടനെ. കൂടാതെ തീർത്തും നിസ്സാരനായ കാളിമുത്തുവിനെ. ഇതിൽ മനസ്സിന്റെ നൈർമല്യത്തിൽ ഏറ്റവും ഉന്നതൻ, കുടുംബമഹിമയൊന്നും പ്രത്യേകം പറയാനില്ലാത്ത ആ തമിഴ്നാട്ടുകാരനാണ് എന്നുള്ളതാണ് വസ്തുത. കാരണം അയാൾ വേലായുധൻ കുട്ടിയെ മകനായി സ്വീകരിക്കുന്നത് അയാൾ കയ്യിലൊന്നുമില്ലാത്ത അനാഥ പയ്യനാണെന്ന വാക്ക് കേട്ടാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശങ്കരൻകുട്ടി മേനോൻ അയാളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ ശരിയാണ്. കാരണം മകളുടെ സുരക്ഷിതമായ ഭാവിയാണ് അയാൾക്ക് ഏറ്റവും പ്രാധാന്യം. ഇതേ കൂട്ടുകെട്ടിൽ 1991 പുറത്തുവന്ന എന്നും നന്മകൾ ശ്രീനിവാസൻ ജയറാം കൂട്ടുകെട്ട് തന്നെ ആവർത്തിച്ചതാണ്. കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങളായ മൂന്ന് യുവതികൾ, രാധാദേവിയും രമയും ഇന്ദുവും, അവർ നഗരത്തിൽ ജോലി ചെയ്ത് ജീവിച്ചു വരുന്നു.
4: കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഉടുപ്പുകളൊന്നും ഇവിടെ ഉണക്കാനിടരുതെന്ന്. നനച്ചൊക്കെ പുറത്തിടണം, അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ.
5: അങ്ങനെ പറഞ്ഞോണ്ടായില്ലല്ലോ. ഉണങ്ങാനിടുന്നൊക്കെ കള്ളന്മാര് കൊണ്ടുപോയാ ഞാൻ എന്ത് ചെയ്യും? പുറത്തിട്ടേലും ഒരു സാരി കാണാനില്ല. ടെറസിലിട്ടിട്ട് ഞാൻ കഴിഞ്ഞ പറന്നാളിന് വാങ്ങിച്ച മുണ്ടും നേരിയതും കാണാതെ പോയി. അതിനെന്താ മേട്ടൻ അറിയാത്തെ?
4: ഇവിടെ വല്ലതും കണ്ട ഈ മേട്ടനെടുത്ത് പുറത്തു കളയും. ഈ ഹോസ്റ്റലിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്, ഏത് വമ്പത്തിയായാലും അതൊക്കെ ഇവിടെ പാലിച്ചേ പറ്റൂ.
5: ദേ സരോജനമ്മേ, ഒരുമാതിരി ശത്രുക്കളെ പോലെ വർത്തമാനം പറയരുത്. ഞങ്ങളൊക്കെ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ടാ വല്ല സാരിയോ ബ്ലൗസൊക്കെ വാങ്ങുന്നത്. ശമ്പളത്തിന്റെ പകുതി കൂടുതൽ ഓരോരോ കാര്യം പറഞ്ഞ് ഇവിടെ തന്നെ തരുന്നുണ്ട്. ബാക്കിയുള്ളത് അരിഷ്ടിച്ച് പിടിച്ചിട്ടാ ഞങ്ങള് കഴിയുന്നത്. ഒരു സാരിയും ഒരു സാരി കാണാതെ പോകുന്നത് ഞങ്ങൾക്കൊരു തീരാ നഷ്ടം തന്നെയാ. മനസ്സിലായോ?
4: മതി, ബാക്കി ഞാൻ പറയാം. എന്താ ഇപ്പൊ സാറിന് വേണ്ടത്? തുള്ളണ്ട, ആരായാലും ഇവിടുത്തെ നിയമം പാലിച്ചേ പറ്റൂ. ഇതൊരു നാഥനില്ല കളരിയൊന്നുമല്ല. ഈ സിറ്റിയിൽ ഏറ്റവും പേരുടെ ഒരു ഹോസ്റ്റലാ. ഇതിന്റെ പേര് ചീത്തയാക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല.
5: ദേ, ആവശ്യത്തിലേറെ ആണുങ്ങൾ ഈ നാട്ടിൽ പെണ്ണുങ്ങളെ ഭരിക്കുന്നുണ്ട്. ഇനി പെണ്ണുങ്ങളും കൂടി ഭരിക്കാൻ തുടങ്ങണ്ട. ഏറി വന്ന ഒരാഴ്ച, അതിനുമുമ്പ് ഞങ്ങൾ ഈ ഹോസ്റ്റലിനോട് ഗുഡ് ബൈ പറയും, പോരെ.
3: നഗരത്തിൽ നിന്ന് അല്പം മാറി ഒരു വിരമിച്ച അധ്യാപികയ്ക്കൊപ്പം അവർ താമസം ആരംഭിക്കുന്നു. വാടകക്കാരായി. പി കെ സത്യവതി ടീച്ചർ എന്നാണ് വീട്ടുടമയുടെ പേര്. ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് തനിച്ചായി പോയതാണ് അവർ വാടകക്കാരെ തേടാൻ കാരണം. ക്രമേണ അവർക്കിടയിൽ ആത്മബന്ധം വളരുകയും ചെയ്തു. മാതൃസ്ഥാനത്തൊക്കെയാണ് ടീച്ചർ അവർക്കെന്ന് വേണമെങ്കിൽ പറയാം. കഥാനായിക രാധാദേവിയുടെ ബാല്യകാല സുഹൃത്തും പ്രണയപാത്രവുമാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയ ശിവൻ എന്ന യുവാവ്. ഇരുവരുടെയും പിതാക്കന്മാർ

0: ചെറുപ്പക്കാരായിരുന്നു. ചങ്ങാതിമാർ പണ്ടേ തങ്ങളുടെ മക്കളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കാമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കഥാഗതിയിൽ നിന്ന് വായിച്ചെടുക്കാനാകും. രാധയ്ക്ക് കോഴിക്കോട് ഒരു സ്ഥാപനത്തിന്റെ ഓഫീസിൽ തരക്കേടില്ലാത്ത ജോലിയുണ്ട്. എന്നാൽ ശിവനാകട്ടെ തൊഴിൽ രഹിതനാണ്. പല പല ജോലികൾക്കയാൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. എന്നാൽ അതൊന്നും ലഭിച്ചില്ല. ഇക്കാരണത്താൽ തന്നെ നാട്ടിലും സ്വഭവനത്തിൽ പോലും ഏറെ പരിഹസിക്കപ്പെടുന്നുണ്ട് ശിവൻ. ഒരു അധികപ്പെട്ടാണ് പലർക്കു മുൻപിലും അയാൾ. രാധയുടെ അമ്മാവനായ മേലടിപ്പറമ്പിൽ ഗോപിനാഥൻ നായർ ശങ്കരാടി അവതരിപ്പിച്ച കഥാപാത്രം ഇരുവരും തമ്മിലുള്ള ബന്ധം ഒട്ടും അംഗീകരിക്കുന്നില്ല. ആ ഭവനത്തിലേക്കുള്ള ശിവന്റെ കടന്നുവരവുകൾ തനിക്ക് താല്പര്യമില്ല എന്ന് പല അവസരങ്ങളിലും അയാൾ തുറന്നു പറയുന്നുമുണ്ട്. അയാളുടെ തൊഴിലില്ലായ്മ തന്നെയാണ് കാരണം.
1: നമ്മുടെ പറമ്പിൽ തന്നെയാ. അല്ല, ഞാൻ തന്നെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഒന്നുമില്ലെങ്കിൽ നാല് വെള്ളരിക്ക പറിച്ച ഒരു ചാക്ക് കെട്ടി ആഴ്ച ചന്തയ്ക്ക് വിൽക്കാൻ പറഞ്ഞ അച്ചൂടെ അവനെ.
2: ആരെ?
1: തന്റെ അനിയനെ തന്നെ, ശിവനെ. ഒരു ജോലി ഇല്ലാതെ ഒരുത്തിന് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണോണ്ട് എനിക്കോ നാട്ടുകാർക്കോ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ അവന് സന്ദർഭം അനുസരിച്ച് പെരുമാറാറിഞ്ഞൂടാ. ഇന്നലെ രാധയുടെ വീട്ടിലേക്ക് മൂന്നാല് പേര് വന്നിരുന്നു. തെണ്ടിപ്പിള്ളേരുടെ കൂടെ കൊത്തങ്കല്ലി കളിച്ചോണ്ടിരിക്കുന്ന ഇവനോടാ വഴി ചോദിച്ചത്. വന്നവരുടെ കൂടെ ഇവനും അങ്ങോട്ട് വന്നു. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ചുണ്ടനങ്ങുന്ന നോക്കി ഇങ്ങനെ തിണ്ണയമ കുത്തിയിരിക്കുക. അവസാനം ഞാൻ ഇറക്കി വിടണ്ടി വന്നു അവനെ. ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരുത്തൻ ആരാന്റെ തിണ്ണ നിറങ്ങുന്നത് ചേട്ടനായ താനെങ്കിലും ഒന്ന് അറിയണ്ടോ? ഭാഷകള് അടയ്ക്ക കൊടുക്കാനാണെങ്കിൽ കുറച്ച് ഞാനും എടുത്തോളാം.
0: മരുമകളുടെ നല്ല ഭാവി മാത്രമാണ് അയാൾ ലക്ഷ്യമിക്കുന്നത്. ഇതിൽ ഭംഗങ്ങൾ ഉണ്ടാകുമെന്ന പേടിയിലാണ് ശിവനുമായുള്ള ബന്ധം ആ അമ്മാവൻ എതിർക്കുന്നതും. അയാളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്റെ ചിന്താരീതികൾ തീർത്തും ശരി തന്നെയാണ്. നാം ഈ അധ്യായത്തിൽ പറഞ്ഞ മഴവിൽക്കാവിടിയിലെ ശങ്കരൻകുട്ടിമേനോനെ പോലെ തന്നെയാണ് ഗോപിനാഥൻ നായരും. സത്യവതി ടീച്ചറുടെ ഭവനത്തിനു സമീപമായാണ് അനിരുദ്ധൻ എന്ന ആയുർവേദ ഡോക്ടർ ഏക മകൾക്കൊപ്പം താമസിക്കുന്നത്. പ്രത്യക്ഷത്തിൽ മുരടനാണ് അയാൾ. ജോലി കാര്യങ്ങളിലും മറ്റും ഏറെ കർക്കശ്യക്കാരനുമാണ്. അതിനാൽ തന്നെ അയൽവക്കക്കാർക്കും സഹപ്രവർത്തകർക്കും ഡോക്ടറോട് അല്പം അകൽച്ചയുണ്ട്. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ നല്ലവനാണ്. കർക്കശ്യ സ്വഭാവം കൊണ്ട് തന്നെ സഹപ്രവർത്തകർക്ക് അയാളോട് എതിർപ്പുണ്ട്. കാരണം അവർ നടത്തുന്ന ചില്ലറ തട്ടിപ്പുകളൊന്നും അനിരുദ്ധൻ അംഗീകരിച്ചു കൊടുക്കില്ല. ഇതിന്റെ പേരിൽ അയാളെ ആ സ്ഥാപനത്തിൽ നിന്ന് സ്ഥലം മാറ്റാനുള്ള ശ്രമങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട്. ആദ്യം തമ്മിൽ തെറ്റിയും തുടർന്ന് അടുത്തും അയാളും സമീപവാസികളായ ആ സ്ത്രീകളും തമ്മിൽ സൗഹൃദം രൂപപ്പെടുന്നു. നായിക കഥാപാത്രത്തെ ശാന്തികൃഷ്ണനെ അവതരിപ്പിച്ചപ്പോൾ ശരണ്യ, ഷാരി എന്നിവർ സുഹൃത്തു വേഷങ്ങളിലും കെ പി എസ് സി ലളിത ഗൃഹനാഥയുടെ വേഷത്തിലും എത്തിച്ചേർന്നു. ക്രമേണ രമയും ഇന്ദുവും പുതിയ വഴിത്താരകൾ തേടി. രമ വിവാഹം വഴി, ഇന്ദു റെയിൽവേയിൽ പുതിയ ജോലി കിട്ടി അവിടുന്ന് യാത്രയാകുകയും ചെയ്തു. രാധ മനസ്സിലാക്കുകയാണ് തങ്ങൾ പണ്ടേ മൊഷടൻ ഡോക്ടറെ ഉപേക്ഷിച്ചു പോയതെന്ന് വിധിയെഴുതിയ അയാളുടെ ഭാര്യ മരണപ്പെട്ടതാണെന്ന സത്യം. ഇതുകൂടിയായപ്പോൾ അവർ തമ്മിലുള്ള ബന്ധം വീണ്ടും ഊഷ്മളമായി. തുടർന്ന് ഡോക്ടർ രാധയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന്റെ അമ്മയായി.
2: ഞാൻ രാധയെ വല്ലാതെ വിഷമിപ്പിച്ചോ?
3: ഡോക്ടർക്ക് എന്നെ പറ്റി ഒന്നും അറിയില്ല.
2: കൂടുതലൊന്നും എനിക്കറിയണമെന്നില്ല.
3: ഞാൻ
2: രാധ, എന്റെ മോളോട് രാധ കാണിച്ച വാത്സല്യം അഭിനയായിരുന്നില്ലല്ലോ. അതിനും അപ്പുറം ഒന്നും എനിക്കറിയണ്ട. വീട്ടുകാരെ പറ്റിയോ, ചിലപ്പോ ഒരു ലവ് അഫെയറിനെ പറ്റിയോ ഒക്കെ ഒട്ടേറെ കഥകൾ രാധക്ക് പറയാൻ കാണുമായിരിക്കും. അമ്മയില്ലാത്ത എന്റെ മോള് മാത്രമാണ് നമുക്കിടയിലുള്ള ഒരേ ഒരു കഥ. ജീവിക്കാൻ തന്നെ ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു, ആ ഭാഷയിലുള്ള ഒരു മറുപടി എനിക്ക് വേണ്ടു.
0: എന്നാൽ രാധ ആശങ്കയിലാണ്. കുത്തുവാക്കുകൾ കേട്ട് മടുത്തതിനാലാകാം ശിവൻ അവളെ തനിച്ചാക്കി അതിനോടകം അകന്നു കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കുഞ്ഞിനോട് അവൾക്ക് മാതൃവാത്സല്യവുമുണ്ട്. അവൾ ആ തീരുമാനത്തിലെത്തി നിൽക്കവെയാണ് ശിവന്റെ മടങ്ങിവരവ്. ജീവിതത്തിലൊരു കരപറ്റി തുടങ്ങിയിട്ടുണ്ട് ആ യുവാവ്. എന്നാൽ തുടർന്ന് രാധയെയും ശിവനെയും തമ്മിൽ ഒന്നിച്ചു ചേർക്കുന്നത് ഡോക്ടർ അനിരുദ്ധൻ തന്നെയാണ്. ഭൂരിപക്ഷം ഭാഗങ്ങൾ നഗരത്തിലെടുത്തതാണെങ്കിലും ഗ്രാമീണത തുളുമ്പുന്ന ഒരു സത്യനിധിക്കാട് ചിത്രമായി തന്നെ എന്നും നന്മകളെ വിലയിരുത്താനാകും. പ്രത്യേകിച്ച് ജീവിത കാഴ്ചകൾ വഴി ഏറ്റവും സാന്ദ്രമായത് ശിവൻ എന്ന കഥാപാത്രം കടന്നുപോകുന്ന ആത്മസംഘർഷ രംഗങ്ങളാണെന്ന് തോന്നുന്നു. രാധാദേവിയുടെ ഈ കഥയിൽ അല്പം കൂടി പ്രാധാന്യം അനിരുദ്ധൻ ഡോക്ടർക്കാണെങ്കിൽ കൂടി ശിവന്റെ വേദനകൾ പ്രേക്ഷകരുടെ കൂടിയാകുന്ന മാസ്മരികത എന്നും നന്മകൾ എന്ന രഘുനാഥ് പല്ലേരി രചനയ്ക്ക് അവകാശപ്പെടാനുമാകും.
3: ഉച്ചക്ക് ഊണ് കഴിക്കാനും കണ്ടില്ലല്ലോ.
4: പതുക്കെ പറ. ഇനി നിന്റെ ശബ്ദം കേട്ട് ഇവിടെ ബഹളം വെക്കാൻ ഇതിനകത്ത് ആരുണരണ്ട. എത്രത്തോളം രാത്രിയായിട്ട് എത്തുന്നോ അത്രയും നേരത്തെ നേരം വിളിക്കില്ലേ? അപ്പൊ എവിടെയെങ്കിലും ഇറങ്ങി പോവാലോ.
5: ആ പെണ്ണിന്റെ കാരണവര് ഇന്ന് തന്നെ കണ്ടു. ഒറ്റ തൊലിന് ബാക്കിയില്ല ശരീരത്തിൽ. ഒക്കെ കിഴവെന്ന് ആവോണ്ട് നോക്കിയെടുത്തു. അത്രയ്ക്ക് നല്ല വാക്കാ നിന്നെ പറ്റിയാൾ പറഞ്ഞത്. നീ എന്താണ് അവരുടെ വീട്ടിൽ പോയി വായി നോക്കിയിരിക്കാൻ പോണത്? വീട്ടുകാർക്കോ കൊള്ളില്ല, പോട്ടെ. നാട്ടുകാർക്ക് ശല്യായി എന്ന് പറഞ്ഞ നായ നടന്നിട്ട് കാര്യമില്ല. നായക്കിരിക്കാൻ നേരമില്ല എന്ന് പറഞ്ഞ പോലെ നിന്റെ സ്ഥിതി.
6: മതി അർദ്ധരാത്രിയിലെ ഉപദേശം, ബാക്കിയുള്ളവർ ഉറങ്ങണം.
5: ചൊല്ലി കൊടുക്കണേ തല്ലി കൊടുക്കണേ കാലം കഴിഞ്ഞു. ആദ്യം അവനവൻ ആരാണെന്ന് അവനവൻ മനസ്സിലാക്കുക. എനിക്കത്ര പറയാള്ളൂ.
0: മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പല ശ്രീനിവാസൻ രചനകളിലും കാണുന്ന കേന്ദ്ര കഥാപാത്ര ദാരിദ്ര്യത്തിന്റെ

0: അല്പം കൂടി നേരിട്ട് അവതരിപ്പിച്ചു പോരുന്ന രീതി രഘുനാഥ് പല്ലേരി ശിവന്റെ സൃഷ്ടിയിൽ സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറയാം. അതേസമയം തന്നെ ആക്ഷേപഹാസ്യ സ്വഭാവമുള്ള രംഗങ്ങളും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോട്ട MLA വിശ്വനാഥനും പെൺകുട്ടികളുടെ വീടുകളിൽ കത്തില്ല എന്ന് അറിയിക്കാൻ പതിവായി എത്തിച്ചേരുന്ന പോസ്റ്റ്മാൻ ഉൽപ്പലാക്ഷനും അയൽവക്കത്തെ വാദ്യസംഘ സഹോദരങ്ങളും മരുന്ന് തിരിമറിക്കാരൻ ഖാദറും ശിവന്റെ സഹോദരൻ കടക്കാരൻ ബാലനുമൊക്കെ ചേർന്ന് ഹാസ്യവും ജീവിതഗന്ധവും ഒരുപോലെ ചാലിച്ച വല്ലാത്തൊരു സൗന്ദര്യം പകരുന്നുണ്ട് എന്നും നന്മകളെന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്.
1: ഇതൊരു ബ്ലൗസ് ആണെന്ന് തോന്നുന്നു.
2: പെണ്ണുങ്ങൾ താമസിക്കാത്ത എന്റെ വീട്ടുമുറ്റത്ത് ഈ ബ്ലൗസ് കണ്ടാൽ ആളുകൾ എന്ത് വിചാരിക്കും? മനുഷ്യരായാൽ മര്യാദ വേണം.
1: അത് കാറ്റത്ത് പാറി വീണതാണ് ഡോക്ടർ.
2: ഇതുപോലുള്ള വൃത്തികെട്ട സാധനങ്ങൾ എന്റെ മുറ്റത്ത് പാറി വീഴാൻ ഞാൻ സമ്മതിക്കില്ല.
1: മനഃപൂർവ്വം അല്ലല്ലോ.
2: അതൊന്നും എനിക്കറിയണ്ട. മാന്യന്മാരുടെ അയൽപക്കത്ത് താമസിക്കുന്നവർക്കും സ്വല്പം മാന്യത വേണം. ഏതാണ് ഈ സ്ത്രീകൾ? ഇവള് മാറിയൊന്നും നിലക്ക് നിർത്താൻ ആരുമില്ല ഇവിടെ. എന്റെ മുറിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസമാധാനത്തോടെ തുണി മാറാൻ വയ്യ. ഏതെങ്കിലും ഒരെണ്ണം ജനലിലൂടെ നോക്കുന്നുണ്ടാവും.
1: അയ്യോ, എന്തൊക്കെയാ ഈ പറയുന്നത്?
2: ഇവിടെ അലക്കുന്ന അഴുക്ക് വെള്ളം മുഴുവൻ ഇതാ അണക്കെട്ട് പൊട്ടിയതുപോലെ അങ്ങോട്ട് കുത്തി ഒഴുകുന്നത്. ഇത് ഇത് കണ്ടോ, ഇതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുകുകൾ താവളമടിക്കുക. കൊതുകുകൾ രണ്ടു വിധമുണ്ട്, അനോഫിലിസും ക്യൂലക്സും. അനോഫിലിസ് ആണ് മന്ത്രരോഗം പരത്തുന്ന, അറിയാമോ? ഈ അനോഫിലിസ് എന്റെ കുഞ്ഞിനെ കടിച്ചാൽ എന്റെ കുഞ്ഞിന്റെ ഗതി എന്താവും?
1: ആഹാ, തെറ്റ്. അനോഫിലിസ് അല്ല, ക്യൂലക്സ് കൊതുകാണ് മന്ത് പരത്തുന്നത്.
2: അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഒരു ആയുർവേദ ഡോക്ടറെ തിരുത്താൻ മാത്രം ഈ രാജ്യത്ത് ഒരു ടീച്ചറും വളർന്നിട്ടില്ല.
0: നാം ഈ അധ്യായത്തിൽ ഇതുവരെ പറഞ്ഞ രഘുനാഥ് പല്ലേരി രചനകളിൽ പൊതുവായി കടന്നുവരുന്ന ഒരു ഘടകം ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു. പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളും കുടുംബവും കടന്നുപോകുന്ന ദരിദ്ര സാഹചര്യങ്ങൾ. തട്ടാൻ ഭാസ്കരന്റെ കാര്യത്തിൽ അയാളുടെ ഭവനാന്തരീക്ഷം അത്ര സുഖകരമൊന്നുമല്ല. രണ്ടു തട്ടിൽ ജീവിക്കുന്നവരാണ് ഭാസ്കരനും സ്നേഹലതയും, പ്രത്യേകിച്ചും സാമുദായികമായി. മഴവിൽ കാവടിയിലെ വേലായുധൻകുട്ടിയും എന്നും നന്മകളിലെ ശിവനുമൊക്കെ തങ്ങൾ പ്രണയിക്കുന്നവരെക്കാൾ അവരുടെ വേണ്ടപ്പെട്ടവരെക്കാൾ ധനത്തിൽ പിന്നിൽ തന്നെയാണ്. ഈ ബന്ധങ്ങളിലുള്ള തടസ്സവും ഇതുതന്നെയാണ്. തുടർന്ന് പ്രധാന കഥാപാത്രങ്ങളുടെ അകന്നുപോക്കാണ് കഥാഗതിയിൽ മാറ്റങ്ങളിലേക്ക് നയിക്കുന്ന ഘടകം. സ്നേഹലതയും വേലായുധനും ശിവനുമൊക്കെ തങ്ങൾ സ്നേഹിച്ചവരിൽ നിന്ന് പല കാരണങ്ങളാൽ പല ലക്ഷ്യങ്ങൾ വെച്ച് അകന്നുപോകുന്നു. പൊതുസ്വഭാവം കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം തന്നെ. നായകന്മാർ രണ്ടും തിരിച്ചെത്തുന്നുമുണ്ട്. സ്നേഹലതയാകട്ടെ അകന്നുപോയവൾ തന്നെയുമാണ്. ഈ കഥാപാത്രത്തിന്റെ എതിർ സ്വഭാവം പുലർത്തുകയാണ് എന്നാൽ മഴവിൽ കാവിടിയിലെ അമ്മിണിക്കുട്ടി. ദാരിദ്ര്യവും പ്രാരാബ്ദവും കുടുംബസ്നേഹവും ഒക്കെ ഇടകലർന്നു വരുന്നൊരു സത്യനിധിക്കാട് ചിത്രം. അവരുടെ പിടിച്ചു നിൽക്കാനുള്ള പെടാപ്പാടുകൾ, ക്രമേണ വരുന്നൊരു അവിചാരിത വേർപാട്, അതും കുടുംബത്തിന്റെ നെടുന്തൂണായ ഗൃഹനാഥന്റെ. എന്നാൽ ഇവിടെ തീരുമാനം സ്വന്തമല്ല, വിധിയാണ് അതിന് കാരണമായത്. അതാണ് രഘുനാഥ് പല്ലേരി സത്യനിധിക്കാട് കൂട്ടുകെട്ടിൽ പുറത്തുവന്ന സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കാണുന്നത്. ഗമനത്തിനൊപ്പം സന്താനഗോപാലത്തിലെ കൂടി അഭിനയം വഴി 1994 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം തിലകൻ സ്വന്തമാക്കുകയും ചെയ്തു. 1991 പുറത്തിറങ്ങിയ കലികാലം എന്ന തെലുങ്ക് ചിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സന്താനഗോപാലത്തിന്റെ രചന. ബാലചന്ദ്രമേനോൻ, ജഗദീഷ്, കവിയൂർ പൊന്നമ്മ, ചിപ്പി, പ്രേംകുമാർ, ഗണേഷ് കുമാർ അടക്കമുള്ളവരാണ് മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഇവിടെ കഥാനായകൻ കൃഷ്ണക്കുറുപ്പ് മുതിർന്ന മക്കളുള്ള ഗൃഹനാഥനാണ്. ഒരു കമ്പനി തൊഴിലാളി. രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണ് അയാൾക്ക്. മൂത്ത മകൻ സുധാകരൻ പല മേച്ചിൽപ്പുറങ്ങൾ തേടിയെങ്കിലും ജീവിതത്തിൽ പരാജയപ്പെട്ടവനാണ്. ഇളയവൻ വിനയചന്ദ്രൻ, അയാൾ സ്വാർത്ഥനാണെങ്കിലും കരപറ്റാത്തവനാണ്. വാചകമടിച്ച് വീഴ്ത്താൻ മിടുക്കുള്ളവനാണ്. രണ്ടാമത്തവളായ പെൺകുട്ടി സുമതിയും അവളുടെ ഭർത്താവുമൊക്കെ സ്വാർത്ഥർ തന്നെ. ഇളയവളായ അമ്മിണി എന്നാൽ മൂത്തയാളെ പോലെയാണ്. കുടുംബസ്നേഹമുള്ളവളാണ്. അവരുടെ കുടുംബജീവിതം മുൻപോട്ടു പോകവെയാണ് അവിചാരിതമായത് സംഭവിച്ചത്. വിനയചന്ദ്രന്റെ ജോലി ആവശ്യത്തിനായി അയാൾക്കൊപ്പം ദൂരദേശത്തേക്ക് യാത്ര ചെയ്യവേ ഒരു ലോറി സഞ്ചാരം. അതിനിടയിൽ ഒരു അപകടം. ലോറി പുഴയിൽ വീണു. എന്നാൽ വിനയചന്ദ്രൻ രക്ഷപ്പെട്ടു.
2: ഹലോ,
3: ഞാൻ വിനയനാണ്. ഞങ്ങൾക്ക് മംഗലാപുരത്തു നിന്നും ഒരു ലോറിയാണ് കിട്ടിയത്. ആ ലോറി ഒരു പാലത്തിൽ നിന്ന് മറിഞ്ഞു. ഡ്രൈവർ മരിച്ചു. കേനറി അച്ഛനെയും കാണാനില്ല.
0: ഗ്രഹനാഥൻ മരണപ്പെട്ടു എന്ന നിഗമനത്തിൽ തുടർന്ന് അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ മകൻ സുധാകരന് ഉന്നത ഉദ്യോഗം നൽകാൻ ഉടമ തീരുമാനിച്ചു. എന്നാൽ അയാളത് സഹോദരന് അയാൾ അറിയാതെ വിട്ടു നൽകുകയാണ്. തൊഴിൽ ലഭിച്ചതോടെ വിനയന്റെ സ്വാർത്ഥതയും അഹങ്കാരവും വർദ്ധിക്കുക തന്നെ ചെയ്തു. ഇതിനിടയിൽ അമ്മിണിയുടെ പറഞ്ഞുറപ്പിച്ച വിവാഹവും നടന്നു. എന്നാൽ ഒരു നാൾ ഗ്രഹനാഥൻ മടങ്ങിയെത്തി. കുടുംബം ധർമ്മസങ്കടത്തിലായി. കാരണം പിതാവ് മരണപ്പെട്ടു എന്ന വകയാണ് വിനയചന്ദ്രന് ജോലി ലഭിച്ചിരിക്കുന്നത്. ഭേദപ്പെട്ടൊരു സംഖ്യയും ആ കുടുംബാംഗങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരത് പല കാര്യങ്ങൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് പലപ്പോഴും തെളിഞ്ഞു കാണുന്നത് കുടുംബത്തിലുള്ളവരുടെ സ്വന്തം കാര്യങ്ങൾക്കായുള്ള സ്വാർത്ഥ ശ്രമങ്ങൾ തന്നെയുമാണ്. സുധാകരൻ അടക്കമുള്ള പലരും ആ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്നത് നിവർത്തികേടുകൊണ്ട് മാത്രവുമാണ്.
2: ഈ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ജയിലെങ്കിൽ ജയിൽ, ഇതിനും ഭേദമാണ്.
3: അതേട്ടം മാത്രം തീരുമാനം.

0: പോരാ, എനിക്ക് എന്റെ നിലനിൽപ്പ് കൂടി നോക്കണം.
1: നിലനിൽപ്പോ? നിന്റെ മഹത്വം കൊണ്ട് കിട്ടിയെന്ന നീകരുന്ന ജോലിയാണോടാ നിലനിൽപ്പ്? നിനക്ക് ഞാൻ തന്ന ദാനമാണത്. ഇവനെ കിട്ടിയാലേ കുടുംബരക്ഷണമെന്ന് ഞാൻ കരുതി. ജീവിതത്തിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തവനാ ഞാൻ, ഒരു ശരിയെങ്കിലും ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് അവർ എനിക്ക് വെച്ച് നീട്ടിയ ജോലി നിനക്ക് തരാൻ ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതെന്ന് എന്റെ കയ്യിലായിരുന്നെങ്കിൽ നമ്മുടെ അച്ഛനെ ഗതി വരില്ലായിരുന്നു, അമ്മ തളർന്ന് വീടില്ലായിരുന്നു. നിന്റെ ന്യായങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചത് നേരെ. പക്ഷെ അതിന്റെ പേരിൽ അച്ഛനെ ശിക്ഷിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല.
2: നിർത്തേ! എന്റെ പേരും പറഞ്ഞ് ആരോട് ശ്രദ്ധിച്ചു പോരുത്. ഇത് എന്റെ വീടാണ്, കൃഷ്ണക്കുറുപ്പിന്റെ വീട്. ഇതിനകത്ത് കൃഷ്ണക്കുറുപ്പിന് മക്കൾ ഉണ്ടായിരുന്നു. ആ മക്കളെ സ്നേഹിച്ചിരുന്ന ഒരു കാലവും. കുഞ്ഞുനാളെ ഞങ്ങൾ തല്ലി ഓടിയിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം മുറിഞ്ഞിരുന്നില്ല. ഇന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരാളെ കൊല്ലും.
1: അച്ഛ,
2: ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, ശവമാണ്. ദഹിപ്പിക്കാൻ കഴിയാത്ത ശവം. ഇതിനകത്തൊരു ഇരുട്ട് മുറിയില് ഞാൻ ഒതുങ്ങിക്കൂടിയത് നിന്നെ പേടിച്ചിട്ടല്ലടാ മോനെ, എന്റെ മക്കളെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അച്ഛന് തെറ്റുപറ്റി. എന്റെ മരണം അനുഗ്രഹമായെന്ന അർത്ഥത്തിൽ സംസാരിച്ച നിമിഷമില്ലേ അന്ന് മുതൽ ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്നേഹിച്ചു വളർത്തിയ എന്റെ മക്കള്, ലാളിച്ചു വളർത്തിയ മക്കള്, അച്ഛനെ ഓർത്ത് ഒരുപാട് മനസ്സുരുകയല്ലേ. നന്ദി. നീ വിഷമിക്കണ്ടാ, നിനക്ക് എന്റെ ജോലി തുടരാം, വിവാഹം കഴിക്കാം. അച്ഛനൊന്നിനും തടസ്സമാവില്ല. മക്കളോട് ഒരു ഉപദേശം മാത്രം, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കരുത്.
3: അവസാനം കൃഷ്ണക്കുറുപ്പ് തന്റെ ഭാര്യയ്ക്കും വൃദ്ധനായ പിതാവിനുമൊപ്പം ദൂരെ എങ്ങോട്ടോ യാത്രയാവുകയാണ്. നാം പറഞ്ഞു വന്ന രഘുനാഥ് പല്ലേരി രചനകളിൽ നിന്ന് അല്പം മാറി നിൽക്കുമ്പോൾ പോലും സന്താനഗോപാലം എന്ന ചിത്രത്തിൽ കഥാപാത്രങ്ങൾക്ക് പലർക്കും ഒരേ സ്വഭാവം മുൻ രചനകളിൽ നിന്ന് പകർന്ന് നൽകിയിരിക്കുന്നത് കാണാം. എന്നും നന്മകളിൽ ഇളയ സഹോദരിയോട് പറയുന്ന ടൈപ്പ് റൈറ്റിംഗ് കോഴ്സിനെ പറ്റിയുള്ള പരാമർശം പോലും ഈ സിനിമയിലും ആവർത്തിക്കുന്നു. സ്വാർത്ഥരായ പ്രായോഗികവാദികളായ, അതിനായി മറ്റുള്ളവരുടെ ഹൃദയം തകരുന്നത് പ്രശ്നമില്ലാത്ത കഥാപാത്രങ്ങൾ എട്ടിലും മട്ടിലും ഈ രചനകളിൽ ആവർത്തിക്കുകയും ചെയ്യുന്നു. അതിനിടയിലും ഹൃദയനൈർമല്യമുള്ളവരും ലഭിച്ച സൌഭാഗ്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നവരുമൊക്കെയുണ്ട്. യഥാർത്ഥ സ്നേഹം തിരിച്ചറിയുന്നതും കഥാഗതിയിൽ ആ ഹൃദയങ്ങൾ പരസ്പരം മനസ്സിലാക്കുന്നതും ഒത്തുചേരുന്നതുമൊക്കെ ആവർത്തിക്കുന്നുണ്ട്. പൊന്മുട്ടിയിടുന്ന താറാവിലത് ഡാൻസ് ടീച്ചർ പാർവതിയിലേക്ക് കഥാനായകൻ തട്ടാൻ ഭാസ്കരൻ എത്തിച്ചേരുന്നതാണെങ്കിൽ, സന്താനഗോപാലത്തിൽ നായകൻ കൃഷ്ണക്കുറുപ്പ് തന്റെ ഒപ്പം നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയുന്നതാണെന്ന് തോന്നുന്നു. എന്ന നന്മകളിലും മഴവിൽക്കാവടിയിലും തങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ അവരുടെ പ്രണയിതാക്കളുമായി ഒരുമിച്ച് ചേർക്കാൻ മുൻകൈയെടുക്കുന്ന നായികയും നായകനും ശ്രദ്ധേയമായി നിൽക്കുന്നുമുണ്ട്. രഘുനാഥ് പലേരി എഴുതിയ സിന്ദൂരരേഖ, മേലേപ്പറമ്പിൽ ആൺവീട് അടക്കമുള്ള ചിത്രങ്ങളിലും കാണാം. തൊഴിലന്വേഷണങ്ങളും യാത്ര വഴി കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ട ഒരാളുടെ കടന്നുവരവ്, ജീവിതഗതി മാറ്റിമറിക്കുന്നതുമൊക്കെ. ഏറിയും കുറഞ്ഞും ഈ കഥാസന്ദർഭങ്ങൾ, കഥാപാത്രങ്ങളൊക്കെ ഈ അധ്യായത്തിൽ നാം പറഞ്ഞ ചിത്രങ്ങളിലും കാണാനാകുന്നതുമാണ്. ശിവനും വേലായുധൻ കുട്ടിയും തട്ടാൻ ഭാസ്കരനും സിന്ദൂരരേഖയിലെ ബാലചന്ദ്രനുമൊക്കെ അനുഭവിച്ചു വരുന്ന ആത്മസംഘർഷങ്ങളും ജീവിത സാഹചര്യങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവുമൊക്കെ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നത് ഈ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്ന വല്ലാത്ത ജീവിത ഗന്ധം കൊണ്ടുമാണ്.
4: സിഗ്നേച്ചർ
5: മലയാള ചലച്ചിത്ര ശാഖയിൽ പ്രതിഭകൾ ചാർത്തിയ കയ്യൊപ്പുകളിലൂടെ.
4: നിർവഹണം നിഖിൽ എബ്രഹാം.
6: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

कुछ अजीब थी ये शाम भी अजीब है।

പാട്ട് പാടി ബോറടിപ്പിക്കാൻ വന്നതല്ല. എൻ്റെ പേര് സലീം, കണ്ണൂർ സ്വദേശിയാണ്, കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഈയിടെ റേഡിയോ കൊച്ചി 90 FM-ൽ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു, കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ. ഇഷ്ടപ്പെട്ട കുറച്ച് ഗാനങ്ങൾ. ഇതിനു മുമ്പ് ഒരു സ്റ്റുഡിയോയിൽ പോലും പാടിയിട്ടില്ലാത്ത ഒരാളെന്ന് നിലയ്ക്ക്

0: ശരിക്കും എനിക്കതൊരു അനുഭവമായിരുന്നു. പാട്ട് കേട്ടവരുടെ സ്ഥിതി എന്താ എന്ന് അറിയില്ല. എന്തായാലും അടുത്തറിയുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും വിളിച്ച് ഗംഭീരമായെന്ന് പറഞ്ഞു. പാട്ടുകളുടെ ഇടയ്ക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞതിൽ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നെങ്കിലും വളരെ സന്തോഷം തോന്നി. സംഗീതത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്പമെങ്കിലും പാടുന്നവർക്ക്, അതിനൊരു അവസരം പോലും ലഭിക്കാത്തവർക്ക് തീർച്ചയായിട്ടും ഒരു വേദിയാണ് റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തിരഞ്ഞെടുത്ത് പറ്റുമെങ്കിൽ അവയെ സ്വന്തം ജീവിതവുമായി ഒന്ന് ഓർത്തിണക്കി അങ്ങനെ അവതരിപ്പിക്കുക, നന്നാവും. ഒരു ദിവസം ഒരു ചേഞ്ചൊക്കെ ആവട്ടെ. നാളെ റേഡിയോയിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് നമുക്കും പറഞ്ഞു നടക്കാലോ. ഏതായാലും വേഗം തന്നെ റേഡിയോ കൊച്ചി 90 FM വിളിച്ചോളൂ.
1: സലീമേട്ടന് ഇഷ്ടം പാടാനായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ പാടാനോ മിമിക്രി അവതരിപ്പിക്കാനോ കഥാപ്രസംഗങ്ങൾ അവതരിപ്പിക്കാനോ സംഗീതോപകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കവിതകൾ ചൊല്ലാനോ അങ്ങനെ ഏത് മേഖലയാവട്ടെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. നിങ്ങളുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പങ്കുവച്ച് കൊച്ചു കഴിവുകൾ ലോകമറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ദന്ത സംരക്ഷണം, ശ്രദ്ധിക്കാം ഈ കാര്യങ്ങൾ. സംസാരിക്കുന്നു ഡോക്ടർ സജിത് PC, ഡെന്റൽ സർജൻ.
1: സാധാരണഗതിയിൽ പല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഈ 5 ഗോൾഡൻ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ വേറെ ദന്തരോഗങ്ങളൊന്നും വരാതെ നമുക്ക് പല്ലുകൾ സംരക്ഷിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ ബ്രഷ് ട്വൈസ് ഡെയിലി, നമ്മൾ ദിവസവും 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ മീലിന് ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. നല്ല ഭക്ഷണം എന്ന് പറയുന്നത് പല്ലുകളുടെ സംരക്ഷണത്തിന് നമ്മളുടെ നല്ല ഭക്ഷണം എന്ന് പറയുന്നത് ഫൈബ്രസ് ഫുഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലുള്ള വീട്ടിൽ നമുക്ക് ലഭിക്കുന്ന പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് പല്ലിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ജങ്ക് ഫുഡ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് സ്നാക്കിംഗ്. അതായത് ഈ മെയിൻ ആയിട്ടുള്ള 3 മീൽസിന് ഇടയിലുള്ള

ലഘുഭക്ഷണം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. രണ്ട് കാര്യമുണ്ട്, ലഘുഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിയുന്നതും ഈ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഫുഡാണ് കഴിക്കാറ്. സോഫ്റ്റ് ഡ്രിങ്ക്സും ഈ ലഘുഭക്ഷണത്തിൻ്റെ കൂടത്തിൽ കഴിക്കുന്നതാണ്. ആ സമയത്ത് നമ്മൾ മിക്കവാറും കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കി വെക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്നാക്കിംഗ് ഈ പല്ലിൻ്റെ കേടുവരാനും രോഗാവസ്ഥ വരാനും ഏറ്റവും കൂടുതൽ കാരണമാകുന്നുണ്ട്. അപ്പോൾ അവോയ്ഡ് സ്നാക്കിംഗ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് റെഗുലർ ഡെന്റൽ ചെക്കപ്പ്. നമ്മൾ ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ പല്ലുകളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും എന്തെങ്കിലും പല്ലിന് കേടുവരിക അല്ലെങ്കിൽ മോണയ്ക്കുള്ള രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് തുടക്കത്തിലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ഈ ചെക്കപ്പ് സഹായിക്കും. ചികിത്സയും വളരെ ലഘുവായിട്ട് നമുക്ക് വളരെ എളുപ്പം ചികിത്സിക്കാനും പറ്റും. ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം വളരെ ഭംഗിയായിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സംരക്ഷിക്കാനും സാധിക്കും.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത്.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാസഫർ.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി, 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്.

0: പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

പട്ടണം സ്വന്തമാക്കി പൊട്ടിക്കൊണ്ടായി.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എന്റെ ഇടം എന്റെ കൃഷിണം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കീർത്തന. ഉപ്പുവെള്ളം കയറുന്ന മണ്ണിൽ മറ്റെല്ലാ ചെടികളും കരിഞ്ഞു പോകുമ്പോൾ വെള്ളത്തിനോടൊപ്പം നെഞ്ചുവിരിച്ചുയർന്നു നിൽക്കുന്ന കേരളത്തിന്റെ സ്വന്തം വിസ്മയമാണ് പൊക്കാളി. നമ്മുടെ എറണാകുളം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ മാത്രം കാണുന്ന ഒരു അപൂർവ കൃഷിരീതി. രാസവളങ്ങളോ കീടനാശിനികളോ ഇല്ലാതെ പ്രകൃതി ഒരുക്കുന്ന ഫലഭൂഷ്ടിയിൽ മാത്രം വിളയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജൈവനെല്ലിൽ ഒന്ന്.
1: നമസ്കാരം ചേട്ടാ.
2: നമസ്കാരം.
1: ചേട്ടന്റെ പേരെന്താ?
2: പേര് പുരുഷോത്തമൻ.
1: ഇപ്പൊ ഈ പൊക്കാളി കൃഷി ഇപ്പോൾ ലഭ്യമായ ഏറ്റവും മികച്ചതും വിളവ് തരുന്നതുമായ വിത്ത് ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: പൊക്കാളി, പൊക്കാളി രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് സാധാ പൊക്കാളി ഉണ്ട്, പിന്നെ ഒരു വയറ്റിലെ ടെൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പൊക്കാളിയും കൂടി വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ രണ്ട് സൈസുള്ള പൊക്കാളി എനിക്ക് അറിയാം.
1: ഇതിൽ ഏതാ മികച്ചത്?
2: മികച്ചെന്ന് പറയാൻ നാടൻ പൊക്കാളി തന്നെ, നാടൻ പൊക്കാളി.
1: ഇപ്പൊ വിത്തുകൾ കൃഷിഭവൻ വഴി സബ്സിഡി കൂടി ലഭ്യമാണോ? എവിടെ നിന്നും ഗുണമേന്മയുള്ള വിത്തുകൾ ഇപ്പൊ വാങ്ങാൻ സാധിക്കുക?
2: നമുക്കിപ്പോ നമ്മളെ സംബന്ധിച്ച് ഇവിടെ നമ്മൾക്ക് നാട്ടില് നമ്മൾ കൃഷി ചെയ്യുന്ന വിത്തുണ്ട്. പിന്നെ ഇല്ലാ വരുമ്പോ നമ്മള് കൃഷിഭവൻ മുഖാന്തരം ബന്ധപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കാറുണ്ട്.
1: സബ്സിഡി ഉണ്ടോ?
2: സബ്സിഡി കിട്ടും.
1: ഇപ്പൊ വിത്ത് മുളപ്പിക്കുന്നതിനും പാകുന്നതിനും മുമ്പ് ചെയ്യേണ്ട പ്രത്യേകത വിത്ത് പരിശോധന മാർഗങ്ങളും ഉണ്ട്. ഇപ്പൊ വിത്തൊക്കെ വിതയ്ക്കുന്നതിന് മുമ്പ് വിത്ത് ഇങ്ങനെ നല്ലതാണോ നോക്കുന്നതിന്റെ പ്രത്യേക മാർഗങ്ങളുണ്ടോ?
2: അതായത് ഇപ്പൊ വിത്തിനെ സംബന്ധിച്ച് നമ്മള് വിത്ത് നമ്മള് കൊയ്ത് കഴിഞ്ഞിട്ട് കറ്റമതിച്ചതിന്റെ വിത്ത് എടുക്കുമല്ലോ. അപ്പൊ ഈ വിത്ത് എടുക്കുന്ന വെച്ചാല് നമ്മള് ശരിക്കും അതിന്റെ തലനെല്ലെന്ന് പറയും. അതായത് ഏറ്റവും ക്വാളിറ്റിയുള്ള നെല്ലാണ് നമ്മൾ വിത്തിനായിട്ട് എടുക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം നമ്മൾ വിതച്ച് അത് മെതിച്ചിട്ട് നമ്മളത് പിന്നെ പേറ്റി ഉണക്കി, ഉണക്കുക എന്ന് വെച്ചാൽ നമ്മൾ ചണച്ചാക്കിൽ വേണം ഉണക്കാനായിട്ട്. ചണച്ചാക്കിൽ ഇട്ടു ഉണക്കി അതിൻ്റെ ഒരു പാകമുണ്ട്. ആ പാകത്തിന് നമ്മൾ ഉണക്കിയെടുക്കണം. ഒരുപാട് ഉണങ്ങിപ്പോകാൻ പാടില്ല. അത് കനത്തിൽ ഇട്ട് വേണം നമ്മളത്, ചെറിയ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അങ്ങനെ വേണം നമ്മളത് പിന്നെ ഉണക്കിയെടുക്കാനായിട്ട്. അത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളത് പേറ്റി അത് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിത് ഈ മീനം മേടം മാസം എന്ന് പറയാം, കുമ്പം മീനം മേടം, ഈ മൂന്ന് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസത്തിൽ, അതായത് നല്ല മഞ്ഞുള്ള സമയത്ത് നമ്മൾ മഞ്ഞത്തെടുത്തിടും, മഞ്ഞ് കൊള്ളിക്കണം. ഇത് ഇപ്പൊ മഞ്ഞ് കൊള്ളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിത്ത് നമുക്ക് നല്ല ഒരു ഇതായിരിക്കും, മനസ്സിലായി? അപ്പൊ ആ വിത്താണ് നമ്മൾ ശരിക്കും ഇതിനു വേണ്ടി തയ്യാറാക്കി പിന്നെ വിതക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇതിന്റെ വിത രീതി എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് 31 മുമ്പ് തന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് പാടശേഖരം ഒരുക്കി അത് വാരം പോലെ കോരണം, അല്ലെങ്കിൽ കണ്ണി പോലെ കോരണം. അങ്ങനെ കോരിയിട്ട് നമ്മൾ കുമ്പത്തിലെ കാറ്റ് കൊള്ളണം എന്നുള്ളതാണ്. ശരിക്കും ഇത് നല്ല ഉണങ്ങണം, നല്ല ഡ്രൈ ആകണം ഈ ചെടി. അങ്ങനെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ ഇത് കുമ്പത്തിലൊരു കാറ്റടിക്കും. ആ കാറ്റ് കൊണ്ട് ഇത് ശരിക്കും പൊടിയും, തനിയെ പൊടി. അങ്ങനെ തനിയെ പൊടിഞ്ഞു കഴിഞ്ഞിട്ട് ഇടവത്തിൽ മഴ പെയ്യും. ആ ഇടവത്തിൽ മഴ പെയ്ത് കുറച്ച് ഇത് ഒരു നനവ് വരും. അങ്ങനെ ആ നനവ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് അവിടെ കിടന്ന് പിന്നെ ഇടവം കഴിഞ്ഞ് മിഥുനത്തിൽ നമ്മൾ നല്ല മഴ കിട്ടുന്നൊരു സമയമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇവിടേക്ക്, ഇപ്പൊ നമ്മളെ ഇവിടത്തെ സംബന്ധിച്ച് നമ്മളുടെ ഉപ്പ് പ്രദേശമാണ്, ഇവിടെ ഉപ്പുള്ള പ്രദേശമാണ്. അപ്പൊ ഈ ഉപ്പുള്ള പ്രദേശത്ത് നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ പാടം വറ്റിച്ചിട്ട് ഇത് ഇങ്ങനെ ഒരുക്കുമല്ലോ, ഒരുക്കിയതിന് ശേഷം നമ്മൾ കെട്ടി നിർത്തും. വെള്ളം പുറത്തേക്ക് പോകാത്ത രീതിയിൽ കെട്ടി നിർത്തും. കെട്ടി നിർത്തിയിട്ട് ഈ വെള്ളം ശരിക്കും നമ്മൾ മഴ പെയ്ത് ഈ വാരം, കോരിയ വാരം അല്ലെങ്കിൽ കണ്ണിക്കൂമ്പൽ ഇത് ശരിക്കും ഈ വെള്ളം കൊണ്ട് മൂടും. അങ്ങനെ മൂടിക്കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം പുറത്തേക്ക് തുറന്നു വിടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു മഴക്ക് വീണ്ടും കെട്ടി നിർത്തും. കെട്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇത് വീണ്ടും നമ്മൾ 3-4 ദിവസം കഴിഞ്ഞ് ഇത് ഈ വാരത്തിന് മുകളിൽ വരുന്ന സമയത്ത് 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തുറന്നു. അങ്ങനെ 3-ാമത്തെ മഴയ്ക്ക് ഇത് നല്ല ഉപ്പൊക്കെ പോയിട്ട് നല്ല രീതിയിലാകും. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്താണ് നമ്മൾ ശരിക്കും വിതക്കുന്നത് എന്ന് വെച്ചാൽ

0: നമ്മൾ ജൂലൈ 15 അതാണ് ശരിക്കുള്ള ജൂലൈ 15-ഓടുകൂടി, അതായത് നമ്മുടെ പറയണെങ്കിൽ നമ്മുടെ ഈ ഒരേ പക്കം ഉണ്ടല്ലോ, ഈ പക്കത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഞാറ്റുവേല, ആ ഞാറ്റുവേല സമയത്താണ് നമ്മളിത് ഇതാക്കേണ്ടത്. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഞാറ്റുവേല സമയത്ത് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ആ ഞാറ്റുവേലയ്ക്കാണ് ശരിക്കും നമ്മളിത് വിതക്കേണ്ടത്. അപ്പം അങ്ങനെ വിതക്കുമ്പോൾ ആ പക്കം നമുക്ക് ശരിക്കും ഒത്തുകിട്ടും, അപ്പം അത് നല്ല കരുത്തായിരിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നത്. പിന്നെ ഈ വിത്ത് വിതക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് വിത്ത് കെട്ടുന്നൊരു രീതിയുണ്ട്. വിത്ത് കെട്ടുന്ന വെച്ചാൽ നമ്മൾ ഈ വിത്ത് ഭാഗമായ വിത്ത് നമ്മൾ മഴ പെയ്ത് ഒരുക്കി നിലവെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ഒരു 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് പോകും. 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ 12 നാഴിക എന്നൊക്കെയാണ് പഴയ പഴമക്കാർ പറഞ്ഞത്, 12 നാഴിക. ആ 12 മണിക്കൂർ നമ്മൾ വിത്ത് വെള്ളത്തിയിടുന്നു. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നമ്മൾ ഒരു 6 മണിക്ക് വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഈ 6 മണിക്ക് തന്നെ ഇത് വാരി അതിന്റെ വെള്ളം തുറന്ന് പോകത്തക്ക രീതിയിൽ അങ്ങനെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മൾ കൊട്ടയെ മുടഞ്ഞിട്ട് ഈ കൊട്ടയിൽ എത്തേക്കലൊക്കെ വെച്ചിട്ട് കൊട്ടയിൽ വെച്ചിട്ട് അത് കെട്ടി അത് നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് മഴവെള്ള സ്ഥലത്ത് എടുത്ത് വെക്കും. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം. അത് ഒരു 12 മണിക്കൂർ കൂടി മുക്കണം. 12 മണിക്കൂർ മുക്കി നമ്മൾ കരയിലെടുത്ത് വെള്ളം തോർന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 2-3 ദിവസം ആകുമ്പോൾ ഇതെല്ലാം പരുവമായി മുളച്ചിരിക്കും. ആ വിത്ത് നമ്മൾക്ക് വിതക്കാൻ കഴിയും.
1: ഈ പൊക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് നിലം എങ്ങനെയാണ് ഒരുക്കേണ്ടത്? ചെളി കൂട്ടുന്നതിലും അത് നിയന്ത്രിക്കുന്നതിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് ശരിക്കും 31 മാർച്ചിന് മുമ്പ് തന്നെ നമ്മള് ഡ്രൈ ആക്കണം നിലം, ശരിക്കും ഉണക്കണം. അങ്ങനെ ഉണങ്ങി ശരിക്കും ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം നമ്മൾ കിളക്കാൻ, വാരം അല്ലെങ്കിൽ കണ്ണി ഇങ്ങനെ കോരാൻ വേണ്ടി. അതല്ലെങ്കിൽ നിരത്തി മിതക്കാം. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വാരം കോരി നടുന്ന, കാരണം വെച്ചാൽ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ അധികരിച്ചൊരു മഴ വന്നാലും ശരിയാണ്, ഈ വാരത്തിൽ നിൽക്കുന്നതെല്ലാം അത്രയും പൊക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നിന്നോളൂ. അപ്പോൾ അത്രയും പൊക്കത്തിലിങ്ങനെ വാരം കോരി നിർത്തുമ്പോൾ എന്ന് പറയുന്നത് ഒരു അടാപിടി മഴ പെയ്ത് വെള്ളപ്പൊക്കം വന്നാലും ശരിയാണ്, നമുക്കിതിനെ സംരക്ഷിച്ച് നിർത്താൻ കഴിയും. പക്ഷെ നമ്മൾ നിരത്തി വിതയ്ക്കുകയാണെങ്കിലെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള മോട്ടർ കാര്യങ്ങളൊക്കെ സംവിധാനങ്ങൾ വേണം. പക്ഷെ അതും അധികരിച്ച മഴ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോട്ടറിന്ന് കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ ഈ മോട്ടർ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഇത് മൊത്തവും പോകും. അപ്പം അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പഴയ ആൾക്കാർ ഇങ്ങനെ വാരം കോരിട്ട് അതിൻ്റെ പുറത്ത്, അപ്പം എത്ര വലിയ വെള്ളം വന്നാലും ശരിയാണ് നമ്മൾ അത് പിടിച്ചു നിർത്താൻ കഴിയും. അപ്പം ഇത് ശരിക്കും ഇങ്ങനെയാണ് നമ്മൾ ഇത് ട്രൈ ആക്കി എടുക്കേണ്ടത്. അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല കുമ്പത്തില കുമ്പക്കാറ്റ് കൊണ്ടത് തനിയെ പൊടിയാണ്. അങ്ങനെ തനിയെ പൊടിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ മഴ പെയ്യും. ചെറിയ മഴ പെയ്ത് ആ മഴയുടെ ഇതിൽ കൂടി വെള്ളം കെട്ടി നിന്ന് അതിൻ്റെ ആ പുളി രസമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് വിത്ത് വിതക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: ഈ വർഷത്തെ കാലാവസ്ഥയും മഴയുടെ ലഭ്യതയും അനുസരിച്ച് വിത്തയക്കാൻ ഏറ്റവും അനുയോജ്യമായ മാസം,
0: വിത്ത് ശരിക്കും റെഡിയാക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ മാസം ജൂലൈ മാസത്തിലാണ്. നമ്മൾ സാധാരണ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ കിട്ടുന്ന സമയമാണ്. അതായത് എടവപ്പാതി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മിഥുനം, മലയാളത്തിൽ പറഞ്ഞ മിഥുനം മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം. ജൂലൈ ഒരു 15-ഓടുകൂടി നല്ല സീസണായിരിക്കും. ആ സമയത്താണ് നമ്മൾ സാധാരണ ഇവിടെ എല്ലാം വിത്ത് വിതയ്ക്കുന്നൊരു സമയം. അത് 28 ദിവസം കഴിയുമ്പോൾ ഞാറാവും. 28 ദിവസം കഴിയുമ്പോൾ ഇവനെ ഇപ്പം നമ്മൾ വാരത്തിൽ നടന്നാണെങ്കിൽ അതിനെ വിരിച്ച് വിരിച്ച് വെക്കാൻ കഴിയും. അപ്പോൾ 28 ദിവസം ആകുമ്പോൾ അത് പാകമാവും. പാകമായി കഴിഞ്ഞാൽ നമുക്കത് എല്ലാ പാടത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും അത് വിരിച്ച് വെക്കാൻ നമുക്ക് കഴിയും.
1: ഇപ്പൊ നമ്മള് നെൽകൃഷി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പാടത്തിറങ്ങിയിട്ട് വെതറി ഇടേണ്ടതാണ്. അപ്പൊ ഈ പൊക്കാളി കൃഷി എങ്ങനെയാണ്, വെതറിയിട്ട് ഇടാൻ പറ്റുമോ അതോ ഇങ്ങനെ ഓരോ ദൂരത്തിൽ ഇങ്ങനെ ഇട്ടിട്ടാണോ പോണത്?
0: പൊക്കാളി കൃഷി രണ്ടു രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ പിന്നെ ഈ നിരത്തി വിതയ്ക്കുകയാണെങ്കിൽ, അതായത് മൊത്തം ഇങ്ങനെ നിരത്തി വിതയ്ക്കണമെങ്കിൽ നമുക്ക് വെതറിയിടാം. അതല്ല നമ്മൾ വാരത്തിലാണെങ്കിൽ ആ വാരം നമ്മളിങ്ങനെ തൂമ്പാകൊണ്ട് ഇങ്ങനെ ചെറിയ ഇതിലിങ്ങനെ അത് ലെവലാക്കും. ലെവലാക്കിയിട്ട് ആ വാരത്തിൽ മാത്രം നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ അതിൽ വാരത്തിൽ ശരിക്കും പിടിക്കും. പിടിച്ചു കഴിയുമ്പോഴാണ് 28 ദിവസം കഴിയുമ്പോൾ നമ്മളിത് ഇതിൽ നിന്ന് അടർത്തി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഈ ഇതൊക്കെ തൂമ്പാകൊണ്ട് മൊത്തം ലെവലാക്കും. എന്നിട്ട് മൊത്തം പിരിച്ചു വെക്കും.
1: ഈ പൊക്കാളി പാടങ്ങളിലെ അമിതമായ ഉപ്പുരസം എങ്ങനെയാണ് നിയന്ത്രിക്കാൻ സാധിക്കുന്നത്?
0: അതായത് പൊക്കാളി പാടത്തെ ഉപ്പുരസം നിയന്ത്രിക്കാനായിട്ട് ശരിക്കും ഈ പൊക്കാളി പാടത്ത് ഉപ്പ് വേണം നമ്മൾ. അതായത് കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന സമയത്തുള്ള ഉപ്പ് നമ്മൾ ഈ പൊക്കാളിപ്പാടത്ത് വേണം. കാരണം അതിനാണ് നമ്മൾ അതിലൊരുപാട് ധാതു ലവണങ്ങളുണ്ട്. അപ്പം അത് ഈ ഉപ്പിൽ കിടക്കണം. അത് കാരണം അതിൽ നിന്ന് ഒരുപാട് ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങൾ അതിലുണ്ട്. ഉപ്പില്ലെങ്കിൽ കൃഷി ശരിയാകില്ല. ഉപ്പ് കയറി കിടക്കണം. ഉപ്പ് കയറി കിടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വറ്റിച്ച് കഴിയുമ്പോൾ മഴ പെയ്യൂല, മഴ പെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഉപ്പ് പോകണം.

0: അങ്ങനെ. പിന്നെ നമുക്ക് ഇത് ഉപ്പ് നമുക്ക് ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല ശരിക്കും, കാരണം ഇതിന് ഉപ്പ് വേണം. ആ ഉപ്പിൻ്റെ ഇതിൽ കൂടി കുറെ ഇതിൻ്റെ ലവണാംശങ്ങളൊക്കെ ഇതിനാവശ്യമുള്ള ഇതൊക്കെ കിട്ടുന്നു ഇതിന്. അപ്പൊ അത് വേണം നമുക്ക് ശരിക്കും, ആ ഉപ്പ് വേണം.
1: പൊക്കാളി നെല്ലിന് സാധാരണയായി ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണ്?
0: പ്രധാന കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ചായിട ഒരുതുണ്ട്, പിന്നെ ഈ പുഴു, ചുട്ടപ്പുഴു എന്ന് പറയും. ചുട്ടയാകുന്ന സമയത്ത് ഇതിൽ പുഴു കയറും, പുഴു കയറിട്ടത് പിന്നെ ഇതായി പോകും. പിന്നെ നമ്മളെ ഈ ചുട്ടയായി വരുന്ന സമയത്ത് ഇടിമിന്നലുണ്ടെങ്കിൽ, ചുട്ടയായി പൊട്ടുന്നതിന് മുമ്പായിട്ട് ഇടിമിന്നലുണ്ടെങ്കിൽ വരുന്നതെല്ലാം പൊട്ടക്കതിലായി പോകും, അതിൽ ഒന്നും ഉണ്ടാകില്ല. അങ്ങനെ രണ്ട് മൂന്ന് കാര്യമുണ്ട് അതിൽ.
1: ഈ നെല്ല് കൊയ്തതിന് ശേഷം ചെമ്മീൻ മത്സ്യകൃഷിക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: അതായത് നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഇവിടെ, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ മത്സ്യകൃഷി ഞങ്ങൾക്കില്ല. പക്ഷെ മത്സ്യകൃഷി ഉള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഈ നെല്ല് കൊയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കുറെ ചണ്ടിയും അതുപോലെ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ മത്സ്യകൃഷിക്ക് അതിന് ആഹാരമായിട്ട് ഇത് എല്ലാം ഉപകാരപ്രദമാകും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മത്സ്യം വളരുകയും ചെയ്യുള്ളൂ. കാരണം മത്സ്യത്തിന് അപ്രജനത്തിനുള്ള കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ആഹാരവും കാര്യങ്ങളും എല്ലാം ഇതിലൂടെ കിട്ടുന്നതാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ മത്സ്യം കൂടുതൽ വളരുകയുള്ളൂ, അതിന് കൂടുതൽ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ.
1: നെൽകൃഷിയിൽ നിന്ന് മത്സ്യകൃഷിയിലേക്കുള്ള മാറ്റം മണ്ണിന്റെ ഫലഭൂഷ്ടതമായ എങ്ങനെ സഹായിക്കുന്നു?
0: അതായത് ഈ മത്സ്യം കയറി ഈ പറയുന്ന നെൽകൃഷിയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഇതിന്റെ ചുവട്ടിൽ നിന്നിട്ട് ഇത് മുട്ടയിടും. മുട്ടയിടുകയും ഇതിന്റെ ഈ കാഷ്ടങ്ങൾ, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഈ കാഷ്ടങ്ങളെല്ലാം ഈ മണ്ണിൽ ലയിച്ചു ചേരുകയാണ്. അപ്പൊ അങ്ങനെ ലയിച്ചു ചേരുമ്പോൾ ഈ മണ്ണിന് കൂടുതൽ ഫലഭൂഷ്ടത ഉണ്ടാകുകയാണ്. അങ്ങനെ അത് ഇത് മണ്ണിന് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്.
1: പൊക്കാളി കൃഷി ചെയ്യുന്ന കർഷകർക്കായി സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായങ്ങളോ സബ്സിഡികളോ നിലവിലുണ്ടോ?
0: സബ്സിഡികളുണ്ട്, അതായത് ഒരു ഹെക്ടറിന് 10,000 രൂപ കൊടുക്കുന്നതാണ്. അത് എല്ലാ കാലങ്ങളിലും അത് കൊടുക്കാറുണ്ട്, അത് നമ്മൾ ചെയ്യുന്നതനുസരിച്ചുള്ള തുക നമുക്ക് കിട്ടാറുണ്ട്.
1: ഇപ്പൊ ഇവിടെ ഈ ആശ്രമത്തിൽ എത്ര ഏക്കറിലാണ് ഈ പൊക്കാളി കൃഷി ചെയ്യുന്നത്?
0: ഇപ്പൊ ആശ്രമത്തിൽ എന്ന് പറയാൻ 20 ഏക്കറോളം മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ അതിലിപ്പോ ഒരു കുറെ ഇങ്ങനെ ഈ എക്കലൊക്കെ വന്നിട്ട് ഇങ്ങനെ മൂടിപ്പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മൂടിപ്പോയി കഴിഞ്ഞിട്ട് ശരിക്കും 17.5 ഏക്കർ ഉണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു 14-15 ഏക്കറിലൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുള്ളു. കാരണം വെച്ചാൽ അത്രയും ഭാഗത്ത് മാത്രമേ ആ വിളവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉണ്ടാവുകയുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ വിളവ് കിട്ടിയില്ല, വെറുതെ നമ്മളെ പൈസ നഷ്ടമില്ലാതെ നമുക്കത് ലാഭത്തിൽ കൊണ്ടുവരാൻ പറ്റിയത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
1: അപ്പൊ ഈ പൊക്കാളി നെല്ല് കൊയ്തെടുത്തതിനു ശേഷം അത് വിറ്റയക്കാൻ കൃഷി വകുപ്പ് വഴി എന്തെങ്കിലും വിപണി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ?
0: ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്ന് പിന്നെ നമ്മളിപ്പോൾ ഇവിടെ പൊക്കാളി നെല്ലുണ്ടെങ്കിൽ അവർ പല ആൾക്കാരെയും കർഷകരെയും നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ള വിത്തുകൾ ഉള്ളതുപോലെ നമ്മളെല്ലാ കർഷക സംഘങ്ങൾ അതുപോലെ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നമ്മളിവിടെ നിന്ന് വിപണനം ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ പൈസ നമ്മൾക്ക് അതുപോലെ അവർ തന്നു വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് നടക്കുന്നുണ്ട് എല്ലാ കാലങ്ങളിലും.
1: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത് എന്തിനാണ്?
0: പൊക്കാളി കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പണം ചിലവാകുന്ന വെച്ചാൽ നമ്മുടെ കൂലി ചിലവ്, പണികാശ്. പണികാശ് നല്ലൊരു കാശ് വരും. കാരണം വെച്ചാൽ പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതിയാണ്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരാളുടെ തച്ചെന്ന് പറഞ്ഞാൽ 1,100 രൂപ കൊടുക്കണം. 1,100 രൂപ കൊടുത്തെങ്കിൽ ഇന്ന് പണികാരെ കിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഞങ്ങൾ ആശ്രമത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഡിവോട്ടീസ് ഉണ്ട് ഇവിടെ, ആശ്രമ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കൂട്ടമായിട്ട് ഇറങ്ങി ഞങ്ങളാൽ കഴിയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പുറത്തുനിന്ന് പണികാരെ വെച്ചിട്ട് നമ്മളത് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൽ ഇവ ആ ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ കൂടുതൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ്
1: ഇപ്പൊ ഇതിനിപ്പോ എത്ര കൃഷിക്കാര് വേണ്ടി വരും?
0: അതായത് 1 ഏക്കറിന് 15 പേരുടെ കൂലി ചെലവ് വരും, 15 ആണുങ്ങളുടെ കൂലി ചെലവ് വരും. അതായത് മൊത്തത്തിൽ ഇത് നെൽക്കതിരാകുന്നത് വരെയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, 6 സ്ത്രീകളുടെ ചെലവ് വരും. അപ്പോൾ ഒരു ആളെന്ന് പറയുമ്പോൾ ആണുങ്ങൾക്ക് 1,100 രൂപ വെച്ച് കൊടുക്കണം 15 പേരുടെ ചെലവ് വരും 1 ഏക്കറിന്. 6 സ്ത്രീകളും വേണ്ടി വരും പണിക്ക്. അവർക്ക് 600 രൂപയാണ് ഇപ്പൊ കൂലി കൊടുക്കുന്നത്.
1: ഇപ്പൊ നമ്മുടെ സാധാരണ നമ്മള് നെല്ല് വാങ്ങണ പോലെ ഈ അരി വാങ്ങുന്ന പോലെ ഈ പൊക്കാളി അരി വാങ്ങുമ്പോൾ ഇതിന് റേറ്റ് കൂടുന്നുണ്ട്, കാരണം എന്താണ് ഇതിന്റെ?
0: കാരണം അതിന്റെ കൂലി ചെലവ് തന്നെയാണ്. കാരണം ഇത് ശരിക്കും എന്ന് വെച്ചാൽ നല്ല കൂലി ചെലവുണ്ട് ഇതിനെ. ആ കൂലി ചെലവിൽ നമ്മൾ ഇത് കൃഷി ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റേറ്റ് കൂടും. കാരണം ഇത് മറ്റ് കൃത്രിമമൊന്നും ഇല്ലല്ലോ, ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ വില നെല്ലിന് കൊടുക്കേണ്ടി വരും.
1: ഇനിയിപ്പോൾ ഈ പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ് കാലം എപ്പോഴാണ് വരുന്നത്?
0: പൊക്കാളി കൃഷിയുടെ വിളവെടുപ്പ്

0: ഈ വേലിയേറ്റം വേലിയിറക്കൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇതിനാവശ്യമുള്ള രീതിയിലൊക്കെ കയറ്റി ഇറക്കിയൊക്കെ ഇങ്ങനെ നിർത്തണം. അപ്പൊ ഈ വെള്ളമൊക്കെ ശരിക്കും നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം.
1: ഇതിനെങ്ങനെയാണ്, നമ്മൾ സാധാരണ വളമാണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്?
0: അതായത് നമ്മളുടെ പൊക്കാളി കൃഷിയെ സംബന്ധിച്ച്, നമ്മളെ ഇവിടത്തെ സംബന്ധിച്ചെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ ഉപ്പിൻ്റെ അംശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം ഈ ഉപ്പും അതുപോലെ തന്നെ ഈ കായൽ നിന്നുള്ള എക്കൽ കയറുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മൾ ഈ കൃഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം തുറന്നിടിക്കണം. അപ്പം ഈ കായലിൽ നിന്നുള്ള എക്കലും ഇതിനാവശ്യമായിട്ടുള്ള വളങ്ങളും എല്ലാം ഈ പാടത്തേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിന് നമ്മൾ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ ഞങ്ങൾ ഇടാറില്ല. കാരണം നമുക്ക് ഇത് മാത്രം മതി. ഈ ഇതിൽ നിന്ന് വരുന്ന ആ ലവണാംശങ്ങളും അതുപോലെ തന്നെ ഈ എക്കലിൽ നിന്നും വരുന്നിട്ടുള്ള ഇതിനാവശ്യമായിട്ടുള്ള ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സകല കാര്യങ്ങളും അതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് ഇതിന് വളം ഇടേണ്ട കാര്യമില്ല.
2: എന്റെ ഇടം എന്റെ കൃഷിയിടം എന്ന പ്രോഗ്രാമിൽ പൊക്കാളി കൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവച്ച് ഇതുവരെ കൂടി ഉണ്ടായിരുന്നതിന് നന്ദി.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ

0: മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യക്കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുമ്പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.